கேட்டுள்ளார் இது ரேடி சாரும் குன் 07.8 FM. இது ரங்கு ரங்கு ஜீவன முண்டியன்றுள்ள நானிங்களும் சேஃபில் குத்தார். ശ്രോത്രങ്ങളെ, ഇന്നത്തെ റംസാൻ സിൽസില കാര്യക്രമത്തിൽ ബാരിഡോ ഹിരിയ സാഹിത്യ ലേഖക കവി പിന്നെ ചിന്തക്കായിട്ടുള്ള KP അബ്ദുൽ ഖാദർ കുത്തത്തൂർ അയൽഡോ നല്ലത്തൊരു ബുക്കിൽ നിന്നെടുത്ത് ജീവനത്തെ പ്രതിബിംബിച്ചോ മാനവീയത്തെ പിന്നെ സൗഹാർദ്ദത്തെ ഈ ഒരു എൽത്തുങ്ങ കേട്ടുണ്ട് ബർവാ.

0: கேட்டுள்ளார். இது ரெடி சாரங்கு 07.8 FM. இது ரங்கு ரங்கு ஜீவன. எல்லாரும் ஒன்னைத்து ஒட்டைத்து முன்றோ ஏகைக்க விசேஷ நேர பிரசாரத்த காரியக்கிரமே மைக்கால்த பலக்கா காரியக்கிரம. இண்டத்த மைக்கால்த பலக்கா காரியக்கிரமத்தில் இப்பத்துக்கு மேல்தனே பேரி எழுத்துக்கார் கலாவித மாறு கூட்ட தேரல கட்ட உள்ளால தாலூக்கு தரப்புல நடந்தோம் சர்ச்சா கோஷ்டி. இது இப்ப பிரசார அவரு சர்ச்சா கோஷ்டி ருபிசிய மக்களை படிப்புலு உம்மா அப்பரே ஜவாப்தாரி. இது இப்ப கேட்டு வருவா.
1: சுருக்கு ಈ ಕಾರ್ಯಕ್ರಮದಲ್ಲೂ ಎಲ್ಲರಿಗೂ ನನ್ನ ಫಲಕ ಕೇಟಂತಲ್ಲೂ ಎಲ್ಲರಿಗೂ ನನ್ನ ಸುರುಕಿ ನನ್ನಿ ಚೆಂದ ಪಿ ನನ್ನಕ್ಕ ಮಡನ್ನು ಹೊಂಡ ಎಂದ ಅದಕ್ಕಾಯ್ತು. ನಂದೊಟ್ಟು ಚಮ್ಮೇಲು ಕೂಡ ನಂದ ಪೆಂಗ ಮಾಡಲಾರು ಅದು ಈ ಸಬ್ಜೆಕ್ಟ್ಲಿ ಚಮ್ಮೆ ಗೊಂತಿನಂಗ ಉಳ್ಳಾರು ಚೆನ್ನಕ್ಕೂ ಗೊಂತುಂಡು ಖನಿಜ ಉಂಡು ಪಿನ್ನೆ ಶಮೀಮ ಕುತ್ತಾರುಂಡು ಅಂಗೆಲ್ಲ ಈ ಕ್ಷೇತ್ರದಲ್ಲಿ ಚಮ್ಮೆ ಸೊರಕ್ಯಂಗ ಅಂಗನ ಮೇ ನಂದ ಸೋದರ ರೈತರು ಸಂಸುದ್ದೀನುಂಡು പിന്നെ അനന്താടി ഉണ്ട് അതിലുള്ള ജവാബ്ദാരി നെനപ്പിച്ചിട്ട് നാ പലക്ക പഠിച്ചോളെ നാന് ഒരു നക്കൊരു പക്ക ഒരു കവന നെനപ്പാവും മണിയ മുതല പാഠശാലി ജനനി തായ മുതല ഗുരു ജനനിയിന്ന പാഠ കലിത ജനറു ധന്യരു ചെന്നിട്ട് നാന് കേക്കുമ്പോൾ ഈ പാഠ ബാരി ഈ കവന ബാരി സരളവായിത്തിനെങ്കും ഈ കവനത്ത് അന്തരാർത്ഥ എന്തോ ഉണ്ട് ചെല്ലത് ഇപ്പം നക്ക നെനപ്പായിട്ടുണ്ടോ ನಂಗ ಪಡಿಕದ ಕಾಲತ್ತಲ್ಲಿ ಅವ್ರ ವಾತಾವರಣ ಬೇರೆ ಇತ್ತು. ಇಪ್ಪತ್ತ ಕಾಲತ್ತ ವಾತಾವರಣವೇ ಚಮ್ಮೆ ಬೇರೆ ಉಂಟು. ಇದೆಲ್ಲರೂ ಗೊಂತಲ್ಲ ಬಂತ ಬೀಸ ಆ ಸಬ್ಜೆಕ್ಟ್ ನಾ ಪ್ರವೇಶ ಹಾಕಲ್ಲ. ಇಪ್ಪತ್ತ ಕಾಲತ್ತಲ್ಲಿ ಅವರು ಅಬ್ಬ ಉಮ್ಮ ಹಂಗಲ್ಲ ಮಕ್ಕಳೇ ಹೆಂಗಂತ ಡೆವಲಪ್ ಹಾಕೋನು ಅಂಕು ಹೆಂಗಂತ ಶಿಕ್ಷಣ ಕೊಡ್ಕೊನು ಹೆಂಗಂತ ಶಿಸ್ತು ಪಡಿಬಾಟನು ಅದಕ್ಕೆ ಎತ್ತರ ಮಹತ್ವ ಕೊಡ್ಕೊನು ಚೆಲ್ಲ ವಿಷಯ ಎತ್ತರೆ ಚಮ್ಮೆ ಹಯಾಲಾಕದ ಬಂತ ಚಮ್ಮೆ ವಿಷಯ ಹೆಂಗೆಲ್ಲ ಉಂಟು ನಕ್ಕು ನಾನು ಪದಕ ಪಡೆಯೋದಲ್ಲ ಅದು ನಂದ ವೈಯಕ್ತಿಕ ಅನುಭವ ಆಯ್ತಿಕ್ಕದು. ನಕ್ಕು ಜನ ಮಕ್ಕ ಇನ್ನಾರು ಅಂಕು ಪಡಿಬಾಟಿರೆ ಹಂಗಲ್ಲ ಯೂನಿವರ್ಸಿಟಿ ಕಲತ್ತಿರೆ ನಂದು ಪುಲ್ಲಿ ಮಾಡ್ಕ ನಾನೇ ಯಾರು ಇದ್ರ ನಿಂದಿಟ್ಟೆಲ್ಲ ಚೆಂದ ಕೊಡ್ತಾರೆ ಇದೆಲ್ಲ ನಕ್ಕು ಅಂತಂದು. ಪಿನ್ನೆ ಇಪ್ಪತ್ತು ವಾತಾವರಣದಲ್ಲಿ ಮಕ್ಕಳ ಬೆಡಕಾಕಳು ಎಂದ್ರೆಲ್ಲ ಉಂಡು ಚೆಲ್ಲಾದರೂ ಒಬ್ಬರು ಸ್ಪಷ್ಟ ಕಲ್ಪನೆ ನನಗೆ ಇದೊಂದು ನಂಗ ಈ ಸಮಸ್ಯೆಯೇ ಚೆನ್ನ ಪೊಂಡದ್ರೆ ಕಾರಣ ಅದ್ರ ಹೆಂಗನ ಪರಿಹಾರ ಆಕ ಈ ಮಕ್ಕಳ ಸಮಸ್ಯೆ ನಂಗೆ ಹೆಂಗನೆ ನಂಗೆ ಅಬ್ಬಮ್ಮ ಐತಿ ಹೆಂಗೆ ಎದುರಿಸುವಂದ ಇವಾಗ ನೋಕ್ರು ನನ್ನ ಮಕ್ಕ ಎಂದ್ರೆಯಲ್ಲಿ ಬಿಡಕಾಯಿತುಳ್ಳಾರು ಆಮೇಲೆ ದೈವರ್ಷ ಇವಡೇ ಹೋಯಂತುಂಡು ಅದಕ್ಕೆ ನಂಗೆ ಹೆಂಗನ ನಿವಾರಣೆ ಅಕ್ಕ ನೋಕ್ರು ಮಕ್ಕ ಶಾಲೆಗೆ ಹೋಯಂಗೆ ಅವಡೆ ಮಾಸ್ಟರ್ ಮಾಡಲ್ಲಾರು ಟೀಚರ್ ಮಾಡಲ್ಲಾರು ಅವತರಾರು ಅಬ್ಬ ಉಮ್ಮ ನಂಗೆ ಎತ್ತರ ತೋಲು ನಂಗಲ ಮಕ್ಕಗೂ ರೋಲ್ ಮಾಡೆಲ್ಲ ಐತೆ ನಂಗೆ ಅವತು ಇಕ್ಕಡಮ್ಮ ಅತ್ತರ ತೋಲು ನಂಗಲ ಮಕ್ಕ ಬಿಡಕಾವ ಅವಕಾಶ ಎಲ್ಲ ತಪ್ಪು ಅವತಲು ಹಂಗೆ ಪಡಿಕಿದಾರು ಅವತರ ವಾತಾವರಣ ತಂಗ ಪಡಿಕಿದಾರು ಸಮಾಜದಲ್ಲಿ ಹಂಗೆ ಪಡಿಕಿದಾರು ಎಂದರು ನಂಗೆ ಎಂದರು ಪಡಿಪಾಟರಾದಾಗ ಪಡಿಕಿದಾರೆ ಅಲ್ಲಿ ಹಂಗಗೂ ನಂಗೆ ರೋಲ್ ಮಾಡೆಲ್ ಆಯ್ತು ಅಂತ ಹಂಗಗು ನಲ್ಲದ್ರೆ ನಂಗೆ ಪಡಿಪಾಟಿ ಹಿಂಗೆ ಅದಂಗ ತಲೆಯಲ್ಲಿ ದೆಚ್ಚಿಕೊಂಡು ಶಾಲೆ ನೆಕ್ಸ್ಟ್ ಅವತರ ಉಮ್ಮ ಅಬ್ಬ ಹಂಗೆ ಸುರುಗೂಡ ಮಾಸ್ಟರ್ ಮಾಡು ಸುರುಜು ಸುರುಗೂಡ ಉಸ್ತಾದ ಮಾಡು ಹಂಗ ಹತ್ತಿರು ತಪ್ಪಿ ಇಪ್ಪ ನೋಕ್ರು ನಂಗೆ ಚಮ್ಮೆ ನೋಕಡೆ ಮಕ್ಕ ಚಮ್ಮೆ ಮೊಬೈಲ್ ಕಿತೀವಿ ಅಂತೂಲ ಈ ಮೊಬೈಲ್ ಹಂಗಲ್ಲ ಹೆಂಗೆ ಪಡ್ತುಕೊಂಬಾರ ನಂಗಲ ಕೈದು ಅವ್ರ ವಿಧಾನ ಇಕ್ಕೊಂಡು ನಾನು ನಂದ ಅವತಲಾಕಿ ಅವ್ರ ಪ್ರಯೋಗ ಅಂದ್ರೆ ಚೆನ್ನಂಗೆ ಹಂಗಗೂ ನಲ್ಲ ಊಕು ಕೊಡ್ಕೊಡು ನಂಗಲ್ಲಿ ಈ ಓದರು ಸಂಸ್ಕೃತಿ ಇಪ್ಪ ನಾಶ ಆಯ್ತುಲ್ಲ ಬಲ ನಕ್ಕಂಡು ನಲ್ಲ ಊಕು ಕೊಡ್ಕೊರು ಅದ್ರ ಪರ ಮಕ್ಕಳೇ ಬಲಿಕರು ನಿಂಗ ನಿಂಗಲ ಪ್ರಯೋಗದ 100% ಸಕ್ಸಸ್ ಆಗಿಲ್ಲೆಂಗು ಖಂಡಿತ ನಿಂಗೆ 75% ಸಕ್ಸಸ್ ಆಗಿ ಇದು ನಾನು ವೈಯಕ್ತಿಕವಾಯಿತು ನೋಕಿ ಅದು ಮಕ್ಕಳು ನಂಗೆ ಬೂಕುಡು ಇಪ್ಪ ನೋಕರು ಆ ಬೂಕುಡೋ ಪಿರಾಂದೆ ಮಕ್ಕಳು ಇಲ್ಲ ತಫಲ ಆಯ್ತುಂಡು ನಂಗೆ ಓದೋನು ನಂಗೆ ಇವರು ಬೂಕು ಚೆನ್ನಂಗದವ್ರು ಸಾಮಾನ್ಯ ವಿಷಯ ಅಲ್ಲ ಇವರು ಚೆಲ್ಲಾರು ಬೂಕುಡೆ ಕೈಲಿ ಎಡ್ತೋಳ್ದೋನು ಆನು ಅವರು ದುನಿಯಾವಡಿಮೇ ಕೈಲಿ ಎಡ್ತೋಳ್ದವನು ಮಕ್ಕಗೂ ಸಾಹಿತ್ಯದ ಬಗ್ಗೆ ಸಂಸ್ಕೃತಿಯ ಬಗ್ಗೆ ವಿಜ್ಞಾನದ ಬಗ್ಗೆ ಕಲೆಯ ಬಗ್ಗೆ ಭಾಷೆಯ ಬಗ್ಗೆ ಚಮ್ಮೆ ಹಂಗೋ ಪಿಡ್ಸಬಾರ್ದು ಅಂತ ಐತೆಂಗೆ ಅದು ಬಂಡ ಅದು ಮೂಲತ ಇವರು ವಾತಾವರಣದಲ್ಲಿ ಪಿನ್ನ ಹಂಗೋಗಿಟ್ಟಿರೋ ಬೂಕು ಆ ಮಕ್ಕಗೂ ನಂಗಲ್ಲ ನಂಗೆ ಹಿಂದೆ ಇಪ್ಪ ಅವ್ರು ಚೆಮ್ಮೆಲ್ಲಿ ಚೆನ್ನಾರ ಭಾಷೆಡೆ ಪಡ್ತು ಬಂದಾರು ಅಂತ ಆ ಭಾಷೆಡೆ ಪಳಿಕಿಡವಲ್ತು ವಾತಾವರಣತ ನಂಗೆ ಅವತಲಿ ಹೆಂಗೆ ನಿರ್ಮಾಣ ಆಗ್ತದ ಶಾಲೆಯಲ್ಲಿ ಹೆಂಗೆ ನಿರ್ಮಾಣ ಆಗ್ತದ ನೀವು ಅವತಲಿ ಹೋಗ ಲೈಬ್ರರಿಗೆ ಹಾಕೊಡು ಮಕ್ಕ ಊಕಡೆ ಓದಿ ನೋಕಿ ನೋಕಿತ್ತು ಬಂದು ಓದು ಹಂಗೆ ಮನಸ್ಸಾವ್ರು ಇದು ಈ ಮಕ್ಕಳೆಲ್ಲ ಪರಿವರ್ತನೆ ಆಗೋಗಲ್ಲೋಗಿ ವಿಧಾನ ಎಪ್ಪ ನಂಗ ಬದಲಾವ್ದಮ್ಮ ಅಪ್ಪ ನಂಗಲ್ಲ ಮಕ್ಕಂ ಬದಲಾವ್ದ ಈ ವಾತಾವರಣತೆ ನಲ್ಲಿ ಹಾಕಿದ್ದು ವೆಹಿಕಲದು ನಂಗೆ ನಂಗಲ್ಲ ಅವತಲ್ ಗೊತ್ತು ನಂಗ ಮಾಪಲೆ ವೆನ್ಯ ಎಂದು ಹಾಕಡಮ್ಮ ಅದರ ಪರಿಣಾಮ ಮಕ್ಕಳ ಮೇಲೆ ಹೋದು ಮಕ್ಕಳೇ ಅವರು ನಲ್ಲ ವಾತಾವರಣದ ಬೆಳಿ ಬೆಳಿ ಬಾಟಿತು ಮೇಲ್ಕೊಂಡು ಜವಾಬ್ದಾರಿ ಇದೆ ನಂಗೆ ನಂಗೆ ಕುರಿ ಟೈಮಿಗೆ ಮಕ್ಕಳಿಗೆ ಬೀಕೊಂಡು ನಂಗೆ ಇಪ್ಪ ಆಫೀಸಿಗೆ ಬಂದ ಬ್ಯುಸಿ ಆವಡ ನಗಲ ಸರ್ತಲಿಕ್ಕದ ಅಪ್ಪ ಉಮ್ಮ ಅಥವಾ ನಗ ಜಾವ್ ಅವತ್ತಿಂದ ತಿಳ್ಳು ನಾರ ಮಕ್ಕಳು ಬ್ಯುಸಿ ಟೈಮ್ಲು ಮಕ್ಕಳಿಗೆ ಅವಕಾಶ ಅಂತ ನಂಗೆ ಕೊರಡಿ ಹಾಕಿ ಉಂಟಲ್ಲ ಆಗಲೇ ನೋಕ್ಕೊಡು ಆಗಲೇ ಕೇಕ್ ಕೊಡು ಆಗಲೇ ಸ್ಕೂಲ್ದ ಅಭಿಷೇಕ ಜಿಂದ ಬರ್ತದೆ ಇನ್ನು ಭಾಳ ಇಂಪಾರ್ಟೆಂಟ್ ಅಂದ್ರೆ ಚೆನ್ನಂಗೆ ಈ ಶಾಲೆಯಲ್ಲಿ ನಂಗೆ ಮಾಸ್ಟರ್ ಮಾಡ್ಬಿಟ್ಟು ನಂಗೆ ಸಂಪರ್ಕದಲ್ಲೇ ಇಕ್ಕೊಂಡು ಹಂಗೆ ಶಾಲೆ ಹೋಗಿದಾಗ ಪಡಿಕಿದಾಗ ತತ್ತರಿಗೆ ಬಿಡೋತೀರ ನಂಗೆ ಟೀಚರ್ಸ್ ಒಟ್ಟಿಗೆ ನಂಗೆ ಅವರು ಸಂಬಂಧ ನಲ್ಲಿ ಇಕ್ಕೊಂಡು ನಂಗೆ ಮಕ್ಕಳ ಬಗ್ಗೆ ನಂಗೆ ಟೀಚರ್ಸ್ ಒಟ್ಟು ಕೇಳ್ತೊಂಟೆ ಇಕ್ಕೊಂಡು ಎಪ್ಪು ಹಂಗೆ ಹೆಂಗನೇ ಪಡಿಕಿದಾಗ ಆಗಲ್ಲ ಬುದ್ಧಿ ಹೆಂಗನೆ ಅಂತ ಅದಲೈತೆ ನಂಗೆ ಚಮ್ಮೆ ಮಕ್ಕಳೇ ತಿದ್ದೋಗು ಅವರು ಇದು ಈ ವಾತಾವರಣದಲ್ಲಿ ನಂಗೆ ಇಟ್ಕೊಂಡು ಇವ್ರ ಜವಾಬ್ದಾರಿ ನಾ ಯಾರ ಫಲಕ ಬಗ್ಗೆ ಹೋಗಿ ನಾ ಕೆಂದಿ ಚೆನ್ನಂಗೆ ನಾನು ಚೆಲ್ಲದ್ರ ಕಾರಣ ಯಾರ ನಾ ಕೂಡ ಕೇಳ್ಕೊಂಡು ಅವಕಾಶತೆ ನಾನು ಯಾರ ನಿರೀಕ್ಷೆ ಹಾಕೊಂಡಿಲ್ಲ ಅದ್ಲಾಯ್ತು ನನ್ನ ಫಲಕತೆ ನಾ ಇತ್ತರ ನಿಪಾಟ್ರೆ ಅವಕಾಶತ್ತಗಾಯ್ತು ನಾನು ನನ್ನಿ ಚೆನ್ನೊಂತಿಲ್ಲ
2: ನನ್ನಿ ರಹಮಾನ್ ಗೊತ್ತೆ ತೋರಿ ಸರ್ ನಂಗಳು ಪರಿವರ್ತನೆ ಆಯ್ತೆ ನಂಗ ನಂಗಳ ಮಕ್ಕಗೂ ಕೂಡ ಪರಿವರ್ತನೆಗೆ ನಂಗ ಕಾರಣರ ಅವಣು ಚೊಳ್ಳವರು ಒಟ್ಟು ಸಾರಾಂಶದಲ್ಲಿ ಫಲಕ ಪರಂಜು ಗೊತ್ತಾರ ಸರ್ ಗೊತ್ತೆ ತೋರಿ ಸರ್ ಇನ್ನು ಖನಿಜಾ ಫಾತಿಮಾ ಮ್ಯಾಮ್ ನಿಂಗ ಇದರ ಬಗ್ಗೆ
3: ನಕ್ಕ ಚೆಲ್ಲೋಗುಲ್ಲೋರು ಇದೆಂದ್ರು ಚೆನ್ನಾಗ ಹೆಂಗ್ ಮೇನ್ ನಂಗಲ್ಲೋ ಡಿಫ್ರೆನ್ಸಸ್ ಎಂದ್ರು ಅಂತ ನಂಗೆ ಫಸ್ಟ್ಗೆ ಪಿಡಿಕೊಂಡು ತಾಯ್ಲೀಮ್ ಎಂದ್ರು ತರ್ಬಿಯಾ ಎಂದ್ರು ಅಂತ ಚಂದ ತಾಯ್ಲೀಮ್ ಚಂದಂಟ ಹೆಂಗ್ ಮಕ್ಕಗೆ ನಂಗೆ ಇಲ್ಮು ಕೊಡಕ್ರು ಇಲ್ಮು ಕೊಡಕ್ರದ ಬಾರಿ ಸುಲಾಭತ್ತ ಪಣಿ ಅವ್ರು ಬುಕ್ಕುಲು ನಂಗೆ ಬುಕ್ಕುಲು ನಂಗೆ ಆಗಲ್ಲ ಬುಕ್ಕುಲು ತ್ರೂಲ್ ನಂಗೆ ಹಾಕ್ಬಾಟ ಇಲ್ಲಂಟ ಹಿಂಗೆ ನಂಗೆ ಮಕ್ಕಗೆ ಚೆಂತ ಕೊಡ್ಕ ಇಲ್ಲ ಹಿಂಗೆ ಸ್ಟೋರಿ ಚೆಂತ ಕೊಡ್ಕ ಹಿಂಗಂಥದ್ದೆಲ್ಲ ನಂಗೆ ಹಾಕಿ ಹೊಂಟಿಕ್ರ ತಾಯ್ಲೀಮ್ ಚಂದಂಟ ಹಿಂಗೆ ಮಕ್ಕಗೆ ನಂಗೆ ಇದು ತಪ್ಪು ಇದು ಸಮ ಚೆಂತ ನಂಗೆ ಚೆಂತ ಕೊಡ್ಕ್ರದು ಮಾತ್ರ ಐತಿಕ್ರ ಅದು ಇಲ್ಮ್ ಹಾಸಿಲ್ ಹಾಕ್ರದು ಮಾತ್ರ ಐತಿಕ್ರ ಮಾತ್ರ ತರ್ಬಿಯಾ ಚೆಲ್ರದು ಅದು ಟ್ರೈನಿಂಗ್ ಐತಿಕ್ರ ಟ್ರೈನಿಂಗ್ ಚೆನ್ನಂಟ ಹಿಂಗೆ ಅಂಕು ನಲ್ಲದೆಂದ್ರೋ ಬೆಡ್ಕೆಂದ್ರೋ ನಾನು ಅದಕ್ಕೆ ಪೋಂಡಿಲ್ಲ ನಲ್ಲದಕ್ಕೆ ಮಾತ್ರ ನಾನು ಪೋಂಡೆ ಬೆಡ್ಕಗೆ ನಾನು ಪೋಂಡಿಲ್ಲ ಚೆಲ್ರ ಅವ್ರ ಟ್ರೈನಿಂಗ್ ಇದೈ ತಿಕ್ಕರು ಅವ್ರ ಉಮ್ಮ ಅಬ್ಬರು ಬೆಲ್ಲೋ ಕಡಿಮೆ ನಂಡು ಅವ್ರ ಒಪಿನಿಯನ್ ಎಂದಿಗೆ ಚೆನ್ನಂಗ ಸಾಧಾರಣ ಇಪ್ಪ ನಂಗೆ ನೋಕ್ರ ನಾನು ಕೇಕ್ರು ಉಂಟಲ್ಲ ಮಾತ್ರ ನಂಗಲೋ ಕಮ್ಯುನಿಟಿಲಿ ಉಳ್ಳೋ ಫ್ಯಾಮಿಲೀಸ್ಲು ನಾನೆಲ್ಲರ ಸಾಧಾರಣ ಅವರು ಅವ್ರ ಅವತ್ರು ಒಳ್ಗತ್ತ ಮಾಹೋಲ್ ನಂಗೆ ಪಿಡಿ ಉಂಡು ನಂಗೆ ನಂಗಲ ಅವತ್ರು ಇಲೆಕ್ಟ್ರಿಸಿಟಿ ಬಿಲ್ ನಂಗೆ ಎಪ್ಪ ಕೊಡ್ಕರು ನಂಗೆ ಅವತ್ರೋ ಪ್ಲಂಬರ್ ಮಾರ್ ಬಂದಂಟ ಹಿಂಗೆ ಅಂಕು ನಂಗೆ ಸಂಬಳ ಕೊಡ್ಕರು ನಂಗೆ ಎಪ್ಪ ಕೊಡ್ಕರು ಇದು ನಂಗಲ್ಲ ಮಕ್ಕ ನೋಕಿ ಉಂಟಲ್ಲ ಇದು ಇಲ್ಮೈತಿಕ್ಕರು ಇದು ತಾಯ್ಲೀಮ್ ಐತಿಕ್ಕರು ನಂಗೆ ತರ್ಬಿಯಾ ಕೊಡ್ಕರದು ನಂಗೆ ಈ ಟೈಪಲ್ಲಿ ಕೊಡ್ಕೊನು ಆ ಟೈಮಲ್ಲಿ ನಂಡ ಕಿಡಾವಾಗ ನೋಕಿ ಉಂಟುಲ್ಲ ಅನ್ನು ನಾನು ನಂಡ ಅವತ್ರ ಸ್ಕೂಲ್ ಫೀಸ್ ಕಿಡಾವ್ರ ಸ್ಕೂಲ್ ಫೀಸ್ ನಾನು ಎಪ್ಪ ಕೊಡ್ಕರು ಇದೈತಿಕ್ಕರು ತರ್ಬಿಯಾ ಇದು ನಂಗೆ ನೋಕಿ ಉಂಟಿಲ್ಲ ನಂಗಂದ್ರೆ ಬಿಯರ್ಚೊಂಟಲ್ಲ ಬುಕ್ ಓದಿ ಹೆಂಗುಂಪಿನ ಹಿಂಗೆ ನಾನು ಐ ರೆಸ್ಪೆಕ್ಟ್ ನಾನು ರೆಸ್ಪೆಕ್ಟ್ ಹಾಕಿದ್ದೆ ಚಂದ ಉಂಟಲ್ಲ ಬಟ್ ನಂಗಲ್ಲ ಪ್ರಾಕ್ಟಿಕಲ್ ಆಯ್ತು ನಂಗೆ ಮಾರ್ಗದರ್ಶಕ ಆಯ್ತು ನಂಗೆ ಎಪ್ಪ ಆಯೋಂಟಿಲ್ಲ ನಂಗಲ್ಲ ಮಕ್ಕ ಸುಧಾರಣೆ ಆಗೋ ಸಾಧ್ಯವೇ ಇಲ್ಲ ಅಂತ ನಂಡವ್ರ ಒಪಿನಿಯನ್ ಆಯ್ತಿಕ್ಕರು ಜಜಾಕಲ್ಲ
2: ತರಬೇತಿ ಕೊಡ್ತುತ್ತೆ ಮಕ್ಕಗೆ ನಲ್ಲೆ ನಡವಡಿಯೆಲ್ಲ ಪಡಿಪಾಟು ಖಾಲಿ ಪಡಿಪಾಟಿತ್ತೆ ಮಾತ್ರ ಸಾಧ್ಯ ಇಲ್ಲ ನಲ್ಲ ಅಭಿಪ್ರಾಯ ಚೊನ್ನ ಖನಿಜಾ ಫಾತಿಮಾ ಮೇಡಮ್ ನನ್ನಿ ಅದು ಬೋಲಿಪ್ಪ ಶಂಶುದ್ದೀನ್ ಮಡಿಕೇರಿ ನಿಂಗಲೋ ಈ ವಿಷಯದಲ್ಲಿ ನಿಂಗಲ ಅಭಿಪ್ರಾಯ
4: ಬರೀ ಖುಷಿ ಐತ್ ನಕ್ಕ ಇದವರು ವಿಶೇಷವಾಗಿ ಅವರು ಚರ್ಚೆ ಬಹುಶಃ ಈ ಅವರು ಸಬ್ಜೆಕ್ಟ್ರ ಬಗ್ಗೆ ಇತ್ತಿರ್ತಲು ಅವರು ಚರ್ಚೆ ಐಟ್ಲ್ಯಾಂಟ್ ನಂಡು ಬಿ ಆರ ನಂಡು ಪ್ರಶ್ನೆ ಇತ್ತರಮೆ ನಂಗಲೋ ಮಕ್ಕ ಎಂದ್ರವನು ಉಂಟು ನಂಗಳು ಬಿಯಾರ ನಂಗ ಮಕ್ಕಳೇ ಪಡಿಪಟ್ರ ಎಂದಿರ್ತಿದ್ದೆ ಡಾಕ್ಟರ್ ಅವನು ಇಂಜಿನಿಯರ್ ಅವನು ಲೆಕ್ಚರ್ ಅವನು ಪೈಸ ಹಾಕೋನು ಪೇರ್ ಹಾಕೋನು ಕರೆಕ್ಟಾ ಇದು ಸಮ ತಪ್ಪ ಇದು ನಂಡು ಪ್ರಶ್ನೆ ನಿಂಗಲುಟ್ಟ ನಿಂಗ ನಂಡು ಪ್ರಶ್ನೆ ಪಿನ್ನೆ ಕೇಕರು ಇಪ್ಪ ನಂಡು ಪ್ರಶ್ನೆ ನಿಂಗಲುಟ್ಟ ಇದು ಸಮ ತಪ್ಪ ಆ್ಯಕ್ಚುಲಿ ಮನುಷ್ಯ ಎಂದವ ನಂಗಳ ಮಕ್ಕ ನಗಳ ಮಕ್ಕ ಅವರು ನಲ್ಲ ಮನುಷ್ಯ ಅವನು ಅದು ಭಾರಿ ಮುಖ್ಯ ಅಲ್ಲೇ ನಗಳೋ ಮಕ್ಕ ನಲ್ಲ ಮನುಷ್ಯ ಅವನು ಇದೆಲ್ಲ ಪಿನ್ನೆ ಸೆಕೆಂಡ್ರಿ ಎಜುಕೇಷನ್ ಪಿನ್ನೆ ಬಾಕಿ ಇದೆಲ್ಲ ಉಂಡಲ್ಲ ಅದೆಲ್ಲ ಸೆಕೆಂಡ್ರಿ ಫಸ್ಟ್ ಅಂದ್ರೆ ಚೆನ್ನಂಗೆ ನಲ್ಲವರು ಮನುಷ್ಯ ಇಟ್ಟೆ ನಂಡ ಮಕ್ಕ ಬರ್ನು ಶಡ್ಡ ಸೊ ಇದು ಅವತ್ತುಲೆ ಈ ವಾತಾವರಣ ನಿರ್ಮಾಣ ಎಂಟು ಬರ್ನು ನಿಂಕೊರು ಚರಿ ಉದಾಹರಣೆ ಶಡ್ಡ ನಂಗಲ್ಲ ಅವತ್ತು ಅಪ್ಪಲ ನೀವು ಗೊಂತುಂಡು ಈ ಪಂಡತಂಗ ಪಲಯಂಕೆಲ್ಲ ಗೊಂತುಂಡು ಅವರು ವರ್ಣ ಭೇದ ಹೆಂಗನಿ ಅಂತೇಂಟು ಪೊಲೆಯರು ಚಲೋ ತೀರ ನಾನು ಬಟ್ ನಾನು ಚೆಲ್ಡು ಅಂಗ್ಲಲ್ಲಿ ಇದಾಕಿದ್ದಾರೆ ಅಂತ ಸೊ ನಂಗಲೋತು ಹೊರ್ತ ತಂಡಾಸ ಕ್ಲೀನ್ ಹಾಕೊ ಬಂದನ್ನ ಬಂದು ನನಗೂ ಚಾಯ್ ಕೊಡ್ಕೊಂಡು ಆ ಚೆನ್ನ ನಂಡು ಪೆಂಜೊಟ್ಟೆ ಚಾಯ್ ಕೊಡು ಉಂಟು ಅವನು ಬಂದ ಅವ್ನು ಬರ್ತೇನೆ ನಾನು ಉಳ್ಕೊ ಬಿಚ್ಚೆ ಉಳ್ಗ ಬಾ ಅಂಟ್ ಏ ಬೇಡ ಸರ್ ಬೇಡ ಇಲ್ಲ ಒಳಗೆ ಬಾ ಚೆನ್ನೈ ದೇಪಾಟಿಯೇ தேப்பாட்டிட்டு சாய கொடுத்தேன். இதில் நண்டு மூணு அப்சர்வ் ஆக்கியிருந்தான். அந்த நண்டு கட்டி எந்திர பதி இந்த பழையடு தீப்பாட்டிட்டு கொடுத்தாலே என்ன சரி இல்லைப்பா பழைய அளவு மனுஷமே அவனாக்கே சொரா ஒரு டாக்டர் எந்திர சொர ஆக்கிட அதே போல சொர அவனு ஆக்கிட விட அவனு ஈ சொர ஆக்கிட்டலங்கு நாங்கள் நிம்மதிலிக்கவும் சாத்தியம் இல்லை. எல்லா சொரத்துக்கும் ஒரு பெலை உண்டு. அங்கங்கே ஆக்கிட சொர அது சொர அது சொர வேற நாங்களோ மனுஷத்துவம் வேற மனுஷத்துவம் சொல்லுறோம் எல்லாரும் சமத்துல நோக்கணும் தாங்க. ஆரை கூட கீழ்ன்ட்டு நாங்கள் பிஆரி கொத்தீரா அது தப்பு. ஸோ இங்கந்த ஒரு படிப்பு நாங்களும் மக்களுக்கு கொடுத்தேங்க. ஆ மக்கா நெக்ஸ்ட் முன்னலோ படிக்கட்டு படிக்காண்டிக்கட்டு ஒரு நல்ல தன்னத்துலாங்க வெளியிடாரு அங்களோ ஜீமனா ஒரு நிம்மதியில் ஜீமன் ஆகிட்டுக்கிட்டு சொல்லுறது நண்ட அனுபவத்தை ஹிண்டலில் நான் சென்னோட்டோம். பின்னும் நாங்கள குத்தத்தூர் சார் சென்ன போல மக்களுக்கு ஓதுரோ ஆதத்தை ஆறாக்கப்பட்டோம். நாங்கள் செரியக்கும்போ போனோன்னு மக்கள் தாங்க போனோன்னு மக்கம் அசராகும்போ வந்துட்டு கழிச்சிட்டு வந்து தச்சுட்டு எல்லோரும் கையில் ஒரு புக்கு நாங்கள் எத்தனை இன்ட்ரெஸ்ட் ஓதி என்ன சொன்னீங்க இந்தாண்டு உமா ஸ்கூலுக்கே போயிட்டல உமா ஓதிட்டல உமா வந்துட்டு ஒரு புக்கு படித்த உண்டு இதுன்னு இதுன்னு கேட்டு கேட்டுட்டு உமா ஓதுக்கு படிச்சுது அத்தனை ஒரு ஓதுரோ இது நாங்கள் ஒத்துலேருந்து சென்னா செல்ல பின்னாந்து என்ன சொன்னீங்க நண்டு பெங்க மாதிரி தச்சுட்டு பாட்டு பத்ரமாலை மாப்பிள்ள பாட்டுங்கலையும் தெரியல எத்தனை கொசியாண்டிருந்து கொடுத்தா அது இல்லாண்டே நாங்களோ கேஸ் நரசிம்ம சுவாமியோட ராயர் வந்துடும் மாவன மனைக்கு அப்போ அது ஃபேமஸே அல்ல பட் அப்போ நண்ட தாதமார் பாடியிருந்தார் அதை தச்சுட்டு இங்கே ஒரு அட்மாஸ்ஃபியர் உண்டல்ல நாங்கள் அவுத்துலி இருந்தேங்க மக்கள் எல்லாரும் ஒட்டாக்குடு ஆ மனுஷத்துவா செல்றதுல அவங்க மனசில் அது என்ன கெட்டியாட்டி நிற்கும் போல ஆக்குடு. ஸோ இ வாத்தாவரணம் நாங்கள் அவுத்துரு வரணும். இப்போ இந்த சின்ன கூட்டு குடும்பம் இல்லை ஒன்றும் ரெண்டு மக்கா அங்கே ஃப்ரெண்ட்ஸும் இல்லை ஆர்வம் இல்லை அவுத்துலேயே கூடும் நீங்கள் சின்ன போல மொபைலு டிவி எந்த அக்காவிலையும் நாங்கள் ஸோ இப்பரிஸ்தியிலும் நாங்கள் நாங்கள மக்களை எங்கே வேலை பாட்டணும் எங்கே நோக்கணும் இது நாங்கள் முன்னோர்கள் அந்த வரும் எந்திரம் சவால் சேலஞ்ச். ஸோ இதில் நாங்கள் எங்கே பகேஹரிக்கா செல்லுறது பற்றி போஷ் இப்போ நாங்கள் சர்ச்சை ஆக்கான்ட்டு நல்ல விஷயம்
2: நன்றி ஷம்சுதீன் சார். மக்களோ டாக்டர் இன்ஜினியரே ஆக்கணும் சொந்துள்ள கினாவு ஒரு ஆசை அது தப்பல்ல அயங்களா மனுஷா சொல்றது எந்திர சொன்னது அங்கு அர்த்தாக்கி கொடுக்கணும் அது பிராயோகியமாக்கிட்டும் ஆக்கிட்டு கொடுக்கணும் சொல்ல நல்ல ஒரு சர்ச்சைக்கு பூரகமாக விஷயம் நாங்கள் முன்ன வச்சோம் சம்சுதீன் சருக்கு நன்றி. இனி நாங்கள் ஷமீமா குத்தார் மேம் இதை பற்றி
5: பேரண்ட்ஸ் பின்ன மக்களை ஆ சம்பந்தத்தை பற்றி பல்காரியம் இல்லைங்க மக்களே வித்தியாபியாசத்தில் பேரண்ட்ஸில் பாத்திரம் இது வெளியே ஒரு வைட் சப்ஜெக்ட் ஆகிட்டிக்கிடு இத்தனை டைமில் தீர்க்கோகாவும் இல்லை அங்கும் ஒரு ஸ்டடீஸில் மக்களுக்கு வேணாய ஜண்டு வசது ஒன்றும் இன்ஹெரிட்டட் அல்லங்க வம்சபாரியம் பறையிட்டு வந்துட்டிக்கிடு இன்னொன்னும் அங்கே சகவாச பின்னாங்க பெளிஞ்சி பண்ட வாத்தாவரணத்தில் அங்கே கிட்டுறது ஈ வம்சபாரியம் பறையிட்டு பண்ணுறதே நாங்கள் எந்த வாக்கவும் இல்லை அது அங்கனுமே பண்டு பட் நாங்கள சகவாச வாத்தாவரணம் எல்லாம் கண்டித்தா நமக்கு நல்லாக்கி கொண்டு போவோம். இப்போ நல்ல எதிரில் சம்மா யங் பேரண்ட்ஸ் கூட உள்ளார் ஒட்டிக்கு உள்ளார் எத்தனை ஆள்மாருக்கு தைரியத்தில் சொல்ல நீங்கள் கைமேலாக்க வரும் நண்ட மோனு அல்ல எங்க மோலும் நண்ட போலமே ஆவட்டுன்னு யாரும் முத்தாக்கிட்டே இல்லை எல்லாரும் மனசுல இருந்த இல்லை நண்டாண்டிய நல்ல ஆகணும் பின்ன நாங்கள் எங்கே பிஆரிக்கிட நாங்கள் ரோல் மாடல் ஆகணும் ரோல் மாடலுன்னு சொல்றது நாங்கள் ஒரு பாஷணத்தில் சொல்ற போல பெலிய பெலிய பிசையா அது கண்டித்தா இல்ல ரோல் மாடல் சொன்னேன் நாங்கள் எங்கே இக்கட அதே போல நாங்களும் மக்கா அப்பா பேரண்ட்ஸ் சொல்றது டாங்கி போல மக்க சொல்றது டேப்பு போல டாங்கில் நாங்கள் எந்திரம் நிறக்கடா அதே டேப்பில் வண்டே டாங்கில் நாங்கள் கலங்கு தண்ணி நிறச்சிட்டு விட நல்ல மினரல் வாட்டர் படம் சொன்னீங்க ஆவிடா இல்லை நாங்கள் எங்கே நிற்கடா நாங்களே பேரண்ட் ஆப்வியஸ்லி அங்கனுமே மக்க நாங்களே மக்கள் அங்கனுமே பண்டார் அங்கே படிப்போம். பின்ன 0 to 5 ஆவரு ஏஜில் நாங்கள் மக்களுக்கு எந்தாக்கடா எந்த பெண்ணிங் கொடுத்துட்டாங்க எங்கே பெண்ணிங் பல்த்தா அது ஒரு மேட்டரும் ஆகல அப்போ நாங்கள் படிக்கிறேன் மக்கள் படிக்கல பட் அஞ்சு படிச்சுட்டு போனஞ்சி தோல் ஆ ஒரு 10 வருஷத்தை டைமில் மக்களுக்கு நாங்கள் செம்ம டிசிப்ளின் படிப்பாட்டோம் அவர் அது டிசிப்ளின் படிப்பாட்டுற டைம் பின்ன அது விட்டுட்டு பின்ன நாங்கள் போனஞ்சு வருஷம் கழிஞ்சிட்டு மக்களுக்கு அடிக்கு சொன்னீங்க ஆகல பறைய சொன்னீங்க ஆகல பின்னத்த டைம் நாங்கள் அங்கே ஃப்ரெண்ட்ஸ் போல நோக்கிடுது அப்போ ஆ இடையில் ஆசபலோட ஸ்கூலு போயிட்டு படிக்கிற டைமும் அதே ஆகிட்டிக்கிடு பேரண்ட்ஸ் சவுத் படிப்பாட்டுற டைமும் டீச்சர்ஸ் நாங்கள் தெல்லிட்டு கிட்டுற டைமில் அங்கே போர்ஷன்ஸ் சிலபஸ் கவர் ஆக்கடே ஆதாவந்தத்தில் இக்கடார் பட் ஈ மோரல் எஜுகேஷன் அந்த இருக்குது எஜுகேஷன் சொன்னீங்க இந்த ஃபர்ஸ்ட் ஆஃப் ஆல் நான் சப்ஜெக்ட் டிவியேட் ஆகுன்னு பியரிக்காண்ட் அது இட் இஸ் நத்திங் பட் த மாடிஃபிகேஷன் ஆஃப் பிஹேவியர் நாங்களே சுவாவத்தில் சேஞ்ச் வந்தில்லைங்க நாங்களே பெரிமாற்றத்திலேருந்து வித்தியாசம் வந்தில்லைங்க பின்ன நாங்கள் வித்தியாபியாசத்துக்கு ஒரு ரெலவென்ஸிக்கு இல்லை அவிட അത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആവുള്ളൂ. ഞങ്ങൾ ഇത്രയുള്ള എഡ്യൂക്കേഷൻ എടുത്തിട്ട് ഞങ്ങൾ ഇതിന്റെ ക്രൈം ആക്കിയോണ്ടുള്ള ഞങ്ങളെ പേരൻസിനെ ഞങ്ങൾ ഹരാസ് ആക്കിയോണ്ടുള്ള ഞങ്ങൾ ഉമ്മാബയുടെ ചന്ത നോക്കിയോണ്ടു ഇല്ലാണ്ടിന്നെങ്കിൽ പിന്നെ ആ എഡ്യൂക്കേഷനുക്ക് എന്ത് ബല. അപ്പൊ ഞങ്ങൾ പേരൻസ് ആയിട്ട് ഫസ്റ്റ് മക്കൾക്ക് മോറൽ എത്തിക്സ് കൊടുക്കണവിടും. ഔത്തുള്ള ഞങ്ങൾ എങ്ങനെ ഞങ്ങളെട്ടി വ്യവഹാരം ആക്കട മക്കൾ എതിർലു വേറെങ്ങ. ഇപ്പൊ സംശുദ്ധീൻ സർ ചെന്ന പോലെ ഞങ്ങമ്മ ഒരു റോൾ മോഡൽ. ഞങ്ങൾ ബേരങ്ങൾട്ടി എങ്ങനെ വ്യവഹരിച്ചാ മക്ക നോക്കട. മക്ക നോക്കിയിട്ട് പഠിക്കണല്ലാണ്ട് കേട്ടിട്ട് പഠിക്കില്ല, ഓതിട്ടും പഠിക്കില്ല. ഡെഫിനറ്റ്ലി റീഡിംഗ് ചൊല്ലോ ഒരു ഹാബിറ്റ് എല്ലാവർക്കും നല്ലത്. നിങ്ങളെ ക്യാരക്ടർ ഷേപ്പ് ആക്കിടും, ഞങ്ങളെ റീഡിംഗ് ആയിട്ടിക്കിടും. ആസ് എ പോലെ ഡിസിപ്ലിൻ ഞങ്ങൾ മക്കൾക്ക് ഫസ്റ്റ് പഠിപ്പാട്ടി കൊടുക്കണം, ഒരു ബിസി ആയിട്ടിക്കിടും. പിന്നെ ഈ ഓഫ്ലൈൻ ആയിട്ട് പഠിപ്പ് കിട്ടുന്ന കാലത്തിലും ചമ്മ ടൈപ്പിലോ മക്കൾക്ക് നോട്ട്സും അത് ഇതുണ്ടല്ല മൊബൈലിൽ വേണ്ട, അത് പേരൻസ്ക്ക് വലിയൊരു സവാലായിട്ടിക്കിട്. ഇടയ്ക്കിടയ്ക്ക് മക്ക നോട്ട്സ് ഒതുക്കി ഇത് കിണ്ടല്ല മൊബൈൽ കേക്കിടുത്. ഇപ്പൊ ഒരു വോയിസ് വൈറലായിട്ട് ഇന്ന് റബിയുൽ അവൾ ടൈമിൽ ഒരു ഉസ്താദ്ക്ക് ഒരു അബ്ബ ഇടുന്ന വോയിസ് ചെന്നെങ്കിൽ ഉസ്താദ് നിങ്ങൾ ഒരു പാട്ട് ഒരു പ്രസംഗം കൊടുത്തെങ്കിയോ ചമ്മ കൊടുക്കണ്ട, മക്ക മൊബൈലേക്ക് ആയിട്ടോണ്ടിക്കിടാർ ഞങ്ങൾക്ക് ഇടീനാൽ മക്കൾക്ക് മൊബൈൽ കൊടുക്കാവില്ല. അപ്പൊ അത് അതേപോലത്തെ ബിസേ പറഞ്ഞത് ഈ ഓഫ്ലൈൻ എഡ്യൂക്കേഷൻ ആയിട്ടും മക്ക മൊബൈൽ മേലെ ഡിപ്പെൻഡ് ആയിട്ടിക്കിടാറല്ലേ. അപ്പൊ ഈ പേരൻസും ടീച്ചേഴ്സും നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ ഏർപ്പെടണം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് എഡ്യൂക്കേഷനിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ബിസേ ആയിട്ടിക്കിടും. പിന്നെ പഠിക്കുന്ന ടൈമിൽ മക്കളെ ഐസൊലേറ്റ് അല്ലെങ്കിൽ ഒർത്തനെ ആക്കി വിട്ടു നീ നല്ല പടി നിതച്ചിട്ട് പഠിച്ചിട്ട് ഞങ്ങൾ റൂമിലിട്ടേ ഇല്ല, അത് ഒരുക്കം പോസിബിൾ ആവില്ല. ഞങ്ങൾ ദയിക്കണം, ഞങ്ങൾ തെച്ചെങ്കിയ മക്കളുടെ ഞങ്ങൾക്ക് ഗൊന്തി കടിച്ച ചിലപ്പോ ഇപ്പൊ നക്ക് ടെൻത്ര മാത്സ് നല്ല മക്കളെ മുട്ട തെച്ചിട്ട് ആക്കണം ചെന്നാൽ നക്ക് മണ്ണിലെ നക്കത് ചെമ്മ കഷ്ടപ്പെടണം. ബട്ട് ഞങ്ങൾ ദയിക്കാം ഞങ്ങളെ മക്കളെ മുട്ട. പിന്നെ മെയിനായിട്ട് ഞാൻ ഒരു വിഷയം കുറിച്ചൊന്നുണ്ടല്ലേ ഈ ഒരു ചർച്ച അല്ലെങ്കിൽ വിചാരഗോഷ്ഠിയുടെ ടോപ്പിക് ഉണ്ടുള്ളത് ഹെത്തവര പാത്രം. നാൻ ബാരി കമ്മ്യൂണിറ്റി ഇപ്പൊ ഇവിടെ കുറെ എന്താ റെസ്പോൺസിബിൾ ഉള്ള അബ്ബന്മാരെത്തി മാഫ് കേട്ടോണ്ട് ആ ഒരു വിസേ ചെന്നോണ്ടല്ലേ ബാരി കമ്മ്യൂണിറ്റിയിൽ സ്പെഷ്യലി നാൻ കാണ്ട ഒരു വിസേ എന്താ ചെന്നെങ്കിൽ എഡ്യൂക്കേഷൻ മക്കൾ എഡ്യൂക്കേഷൻ ഉണ്ടുള്ളത് ഇവിടെ കാല് ഉമ്മമാരെ ഒരു കർത്തവ്യാണ് വിചാരിക്കുന്നത് ചെമ്മ അബ്ബന്മാരുള്ള അങ്ങ മക്കളെ എന്ത്ര ഇത് അച്ചീവ്മെന്റ്സ് ഇക്കിട് അങ്ങനെ റാങ്ക് അങ്ങനെ പ്രൈസ് വന്നതല്ല സ്റ്റേറ്റസ് ലീഡർ അല്ലാണ്ട് അങ്ങ് എത്ര ക്ലാസ്സിൽ പഠിച്ചോണ്ടുള്ള കേട്ടെങ്കിൽ പോലും കൊന്തില്ലാത്ത അബ്ബമാർ ഞങ്ങളെ ഉള്ളാറ്. അപ്പൊ നാന് കൊറിയ വർക്കിംഗ് ഉമ്മമാരെ അബ്ബമാർ ആഭിസയല്ല ചൊല്ലോന്നില്ല, ബട്ട് അറ്റ്ലീസ്റ്റ് ഞങ്ങളെ മക്കളെ പഠിപ്പുര വിഷയത്തിൽ അബ്ബമാർക്ക് നല്ല ഒരു റെസ്പോൺസിബിലിറ്റി ജവാബ്ദാരി വേണു. ജണ്ടാലും കൂട്ടിട്ടേ ഞങ്ങൾ ആ ഒരു പ്രയോഗത്തിൽ ഇല്ലെങ്കിൽ മാത്രം ഞങ്ങളെ മക്കളെ വിദ്യാഭ്യാസ സക്സസ് ആവും ചെന്നോണ്ടു. ഞാനിപ്പോ
2: മോറൽ എത്തിക്സ് അല്ലെങ്കിൽ ഡിസിപ്ലിന് മക്കൾക്ക് പഠിപ്പാട്ടണോ. നല്ല മോനു പ്രൈസ് എടുത്തതേ അല്ല, പ്രാക്ടിക്കലി അവനക്ക് നങ്ങ ഏത് ആക്കം തീരാന്ന് ചൊല്ലമോ അതിനെ നങ്ങ ആക്കിത്ത് നെക്സ്റ്റ് നീ ആക്കം തീരാ ചൊല്ലത് അതുണ്ട്. പ്രാക്ടിക്കലി ആയോണ്ടുണ്ടത് ആവൻ തീരാ ചെന്നോ അഭിപ്രായം നല്ല അഭിപ്രായം ചെന്നറി മേമ ക്ഷമിമാക്കുത്താർ മേമക്ക് നന്ദി. ഇനി സർ അബ്ദുൽ റസാഖ് അനന്തടി സർ ഇതരെ ബഗിൽ.
6: അസ്സലാമു അലൈക്കും പിരിച്ചപ്പെട്ട എല്ലാ മകളെ ഗോസ്റ്റിരെ സഹവർത്തിമാരെ പിന്നെ ഇവിടെ സേരി എനിക്കെത്തിയുള്ള എൻ്റെ സഹോദര സഹോദരിമാരെ ഞങ്ങളെ കേന്ദ്രീയ ബിസയ അബ്ബമ്മമാരെ ജവാബ്ദാരി എന്തിരെ പഠിപ്പുല ചെന്നിട്ടു ഞങ്ങളെ ഇപ്പത്തെ ഒരു കൗമുലു എല്ലാ കൗമുലുണ്ട് ഞങ്ങളെ കൗമുലുണ്ട് എല്ലാ കൗമുലും ഉള്ള പോലെമേ എന്തിനാവണം കേട്ടെങ്കിൽ എഞ്ചിനീയർ ഡോക്ടർ രണ്ട് ശബ്ദ ഇല്ലാത്ത എനിക്കെത്തിയ ബിസയില്ലേ എല്ലാരും എഞ്ചിനീയർ ഡോക്ടർമാർ ആവുക ആവില്ലേ എല്ലാരും ഡോക്ടർമാരായും കൂടെ പേഷ്യന്റ് ആറ് ചൊല്ലേ എനിക്ക് എത്തിയ പ്രശ്നം കൂടെ ഞങ്ങൾ ബണ്ട് പേഷ്യന്റ് അവിടെ ആരൻറ്റ് അത് ആ ഒരു കൽപ്പനമേ തപ്പു കൽപ്പന ഉണ്ട് ബിയാറ ഞങ്ങൾക്കുണ്ട് ഒരു നല്ല കച്ചവടക്കാരബേനു ഇസ്സത്തിരെ കച്ചവടക്കാരബേനു മോസാക്കാത്ത നല്ല ഒരു ഓട്ടോ ഡ്രൈവർ ബേനു നല്ലതായ ഒരു ടീച്ചർ ബേനു നല്ലതായ ഒരു വക്കീല ബേനു നല്ലതായ ഒരു മാസ്റ്റർ ബേനു നല്ലതായ എഞ്ചിനീയർ ബേനു നല്ല മാനവീയത്വമുള്ള എനിക്കത്തെ ഡോക്ടർമാർ ബേനു നല്ല പ്രാമാണിക രാജക്കാരണിമാർ ബേനു നല്ല കളിക്കാറ ബേനു നല്ല വാർത്ത ഓതിരങ്ങ ബേനു നല്ലതായ കൂലി സ്വർത്തവൻ ബേനു അതേപോലെ കൂലി സ്വർത്തവന്റെ നൈപ്പാട്ടിട്ട് അപ്പപ്പമേ കൂലി കൊടുക്കുക എനിക്കത്തെ നല്ല ഇസ്സത്രേം മാലയ്ക്കും ബേനു നല്ല തേങ്ങെടുക്കുന്നവനും വേണു നല്ല ബൊണ്ട വിക്കുന്നവനും വേണു ഇതെല്ലാം ആവനുണ്ട് കണ്ടെങ്കിൽ കൂടെ കൊരാൽ മറിച്ചൊന്നറാർ അങ്ങനെ എല്ലാവരും പലക്കത്തേക്ക് നാൻ സഹമത്തമല്ലേ നല്ല ഒരു ജണ്ട് പലക്കത്തെ സേർപ്പാട്ടത് അത്രയും നന്ദി സ്വരവിടെ ഞങ്ങൾ അബ്ബമ്മ ടീച്ചർമാർ മാസ്റ്റർമാർ ലെക്ചറർമാർ അങ്ങനെ സ്വരാക്കറാർ അതുക്കിട്ട് അങ്ങനെ നിയമക്കായിട്ടിക്കറാർ അങ്ങനെ ഒരു ജവാബ്ദാരി ആയിട്ടിക്കറ അവനവൺ ആവതുല്ലവണ അവൻ്റെ അവൻ്റെ താക്കത്തേക്ക് തക്ക സ്കൂളിൽ അവൻ സേർപ്പാടാക്കറ ബട്ട് അബ്ബവുമായിട്ട് நான் ஒரு மாஸ்டர் ஆயிட்டிருந்தேங்க ஒரு அப்பாமி, டீச்சர் ஆயிட்டிருந்தேங்க நான் ஒரு உம்மாமி. நாங்கள் அஞ்சு ஜவாப்தாரி உண்டு நான் பேரிக்கிறேன், அஞ்சு ஆயாமம் உண்டு அப்ப உம்மாமா இருக்கு. சுருத்ததாயிட்டிக்கிற அது கௌட்டும்பிக்க ஜவாப்தாரி. குடும்பத்தில் நான் அப்பா ஆய பர்த்துக்கு அத்த உம்மா ஆய பர்த்துக்கு நான் இண்டெல்லாம் நாங்கள் இது பண்ணணும். மாம் டு பி, மாம் டு பி, நாங்களில் இல்லந்தி மாம் டு பி. நான் மாம் ஆயண்டுல்ல உம்மா ஆயண்டுல்ல அது ரொட்டிக்கு அவனும் சைடில் நின்றுட்டு நானும் அப்பா ஆயண்டுல்ல டேட் டு பின்ட்டுறார் சொன்னாங்க. அதில் அர்த்தம் என்ன, நான் உம்மா ஆயண்டுள்ளது அப்பா ஆயண்டுள்ளது பயங்கர கொசி சொல்லு எனக்கு எத்தோரும் துனியாவுக்கு நாங்கள் காட்டியுள்ள ஆ கொசி மாத்திரம் ஆயங்க மையாவில்ல பிறந்த கிடாவுக்கு நான் கௌட்டுமிக்கமாயிட்டு நன்ற குடும்பத்தில் இருந்துட்டு அப்பா உமாயிட்டு நான் எங்கே நல்ல அப்பா அவரே எங்கே நல்ல உம்மா அவரே சொல்லியது அது பெரிய ஜவாப்தாரிட்டிக்கு. ஜெண்டாமத்தது தார்மிகமாய ஜவாப்தாரி. ஸ்பெஷலி நாங்கள் பேரி கோமுங்க இஸ்லாம் தீண்டி அனுசரிக்கிற எனக்கு தலா இது கொண்டுட்டு நாங்கள் நெபி சொந்தது அதே நீனு நின்ற மக்களுக்கு கொடுக்குற எனக்கு பெரிய கிஃப்ட் ஆயிட்டிக்கிற அது நின்ற தர்பியத்தும் படிப்பு அது பெரிய கிஃப்ட். மங்கிலாம்ப கார் கொடுத்ததும் பங்கார் கொடுத்தது பெரிய கிஃப்ட் அல்ல. நீ எந்த தர்பியத்தை மக்க கொடுத்த அதாயிட்டிக்கிற துனியாவில் நீனு கொடுக்குற எனக்கு இப்போ பெரியதாக கிஃப்ட். அப்போ நாங்கள் எதிர பக்கம் நான் யாரை சொல்லணும்ட்டு இல்லை. மூணாமத்ததாயிட்டிக்கிற நைத்திக்க ஜவாப்தாரி. கௌட்டும்பிக்க தார்மிக்க நைத்திக்க. உடர் நான் சகோதரி சொந்த நானும் நான் கிடாவரையுமே பிரிச்சோண்டு போயிட்டு எச்எம்எல்லு டீச்சர் மாரில் நான் ஜோர் டேபிள் குத்திட்டு கேட்குறேன் நன்ற ஃபீஸ் எந்த நான் நீங்கள் ஃபீஸ் தின்றேமா நன்றி மோண்டே நீங்கள் கெட்டில்லே பின்ன அவட தக்கராக பின்ன கீடவரை தர தர தர பலிச்சோண்டு போண்டே பின் ஒரு ஸ்கூலுக்கு தேர்ப்படாக்கி. அப்போ நக்கோட ஃபீஸ் கெட்டுறது ரியாக்டியாவும் அத்தோ நண்ட தர்துக்கு பேடிச்சிட்டாங்க புட்டு போடுவார் பேண்ட போண்டே. பட் நண்ட கிடவு நண்டே போடலே நண்ட கிடவு நாளே பெலியாயிட்டு ஆ ரிட்டர்ன்ஸ் எல்லாம் நக்கு தரும். பின்னதாங்க ஆ நைத்திகமய ஜவாப்தாரி அப்பவும் மகு பாரி இம்பார்ட்டன்ட். நைத்திகத்தை போயுண்டு மொபைல் ஆயிட்டும் ஸ்டேட்டஸ் ஆயிட்டும் அதை பற்றி நான் போடல. நாலாமத்ததாயிட்டிக்கிறே அது சாமாஜிக்கமாய ஜவாப்தாரி. அப்பா உமக்கு உண்டது சாமாஜிக்க ஜாப். சமாஜத்துக்கு நண்ட கிடவரை எங்கன நான் கடத்துவனு சரி அஞ்சாம் கிளாஸ்ல கிடவரை எதிர் ஸ்கூட்டர்ல பாட்டிட்டு நான் அப்பா பெருவத்தில் இங்கே போயிட்டு இருந்தேங்க அது சமாஜ ஒரு வர்க்க ஒப்பு ஒரு வர்க்க அது ஒப்பால்ல. முஞ்சாண்டு தான் ஒரு பேங்க்ல போயப்ப ஒரு கல்ஃபுடை பந்த ஒரு பேரி நகலதே கவுமர் ஒரு பாலக்காரா அவன் மோனு ஒரு பியூசிரி அந்தாச்சு மோனும் அப்பா செட்டிட்டுல மோனு பேண்ட் இட்டுல நைட் பேண்ட் இட்டுல நக்கு காண்டா மோனுக்கு நான் ஒரு சல்யூட் அடிக்கிறேன். அப்பா ஒரு புதிய யூரோப்பியன் ஷைலி செட்டிட்டு போகல பேங்குக்கு வந்துடா அப்பரான மோனு பெட்டர் நண்ட கணக்கில் அல்ல அக்கா. இது பேரி சம்ஸ்கிருத்தியும் நாங்கள் தீண்டி சம்ஸ்கிருத்தியும் நாங்கள் சாமாஜிக்கமாய ஜவாப்தாரி உண்டு. நாங்கள் மக்களை பருத்து கடத்தும்பா அங்கே பருத்து எங்கே பிஹேவியர் ஆக்குறார் அது நாங்கள் தர்பியத்தாக்குவோம். லாஸ்ட் இதாயிட்டிக்கிற கானூனாத்மக ஜவாப்தாரி ஒக்கும். உடர் கானூன் உண்டு அப்பவும் மக ஒரு கானூன் லாகு ஆகிடும் எந்திர சொன்னீங்க ஆறே போனாலு வருஷத்தோல் தக்கிடவுரே ஒரு பேரண்ட்டு ஷாலை கடத்துறது கட்டாயிட்டிக்கு. ஜெண்டாயிரத்தி ஜெண்டில் நாங்கள் சம்விதானத்துக்கு அமெண்ட்மெண்ட் கொடுத்துட்டு கட்டாய சிக்ஷண காயதை ஆக்கிட்டு 2009 ஆர்டிஐ கொடுத்துட்டு 2010 அதில் ஜாரி ஆக்கிறா. உட ஒரு அப்பவும்மா ஒரு பயசுற கிடாவுற சாலைக்கு சேர்ஸ்வாட்டி இல்லைன்னு கண்டங்க அங்கே மேலே கானூன் கிரமம் எடுக்கா ஆ கானூன் உண்டு. அப்போ இத்தனை அஞ்சு ஆயாமத்தில் அப்பவும்மாக்கு ஜவாப்தாரி உண்டு. ஈ உட சொன்னதும் நண்டதும் அம்சத்தில் சேர்ப்பாடாக்கிங்க நல்ல ஒரு சமாஜத்தை ஈ கவுமலும் நாங்கள் காணோகு பவிஷத்தில் ஆகுன்ட்டு வந்துட்டு அவகாசத்துக்கு நன்றி.
2: அஞ்சு ஜவாப்தாரிங்களோ ஒரு ஒரு சிம்பிளாய உதாரண சமயத்தை நமக்கு சொன்னோம். நல்ல ஒரு சந்தேஷம் தன் அப்துல் ரசாக் அனந்தாடி சாருக்கு நன்றி. இப்ப நம்ம சகோதரி ரைஹானா விக்கே சச்சரிப்பேட்டையுமா.
7: சமாஜத்தில் காண்டதாய எல்லா சமஸ்யும் இது ஒரு பேரண்ட்ஸ் ஏது ஏது போல பேரண்ட்ஸ் பாத்திர பாரி உண்டு. சோஷியல் மீடியா திறந்துட்டாங்க அல்ல ஒரு மால் போயிட்டாங்க நாங்க காண்டதாயோ சீனுங்க ஒரு ஒரு திருஷ்யம் காணும்போ நண்டோ ஹுத்து நண்ட மனசுக்கு பாரி பேஜாரா ஒரு ஏ தர்பியத்தில் பலன மக்கை திக்குன்ட்டு நான் பேருக்கிறேன். ஈ உம்மா அப்பா எங்கெந்த தர்பியத்தை மக்க கொடுத்துரு ஒரு சோஷியல் மீடியத்தில் காண்டோ கமெண்ட் அங்கே உத்ரேக்கி தர ஆய்த்து பலகு பெலையகு ஈ பேரண்ட்ஸு எங்கே தர்பியத்து கொடுத்துருன்ட்டு நண்டு கொஸ்டின். ஃபர்ஸ்ட் ஆஃப் ஆல் எல்லாரும் சொன்ன போலமே நான் எந்திராயிரமா அதே நண்ட மக்காவுன்ட்டு நான் ஒத்து வைத்து சொல்கிறேன். நான் எத்தனை தர்பியத்து கொடுத்துறோமா அதே போல கண்டித்தமாய்த்தும் ஒரு மலையாளத்தில் ஒரு சொல்லுண்டு பித்தியதே மூலக் கூச்சந்த் கண்டித்தமாய்த்தும் அது சமமி கண்டித்தமாய்த்தும் நாங்கள் நான் ஒரு நான் நண்ட அவுத்துலு நண்டோ மாப்பிள்ளை ரொட்டிக்கு நான் எங்கன்னு பெருமாறுறேன், நண்ட மாமி ரொட்டிக்கு நான் எங்கன்னு பெருமாறுறேன், நண்ட நேபர்ஸ் ரொட்டிக்கு நான் எங்கன்னு பெருமாறுறேன், சமாஜ பாந்தவ ரொட்டிக்கு நான் எங்கன்னு உள்ள அது எல்லாம் நோக்கித்து நண்ட மக்க பல் பல்கிற ஐசபில் நாங்கள் நாங்கள் நல்லாவணும். நாங்கள் பேரண்ட்ஸு மக்களும் அதே ஷமிமா குத்தார் சின்ன பலமே கேட்டதுராண்டி கண்டித்து மக்க பலக்குரு. நாங்கள் எத்தனை செல்றோமா அதராண்டி மக்க கண்டித்தமாய்த்து நாங்கள் கேட்டதுரோ அல்ல ஃபாலோ ஆக்குறோம், அங்கே மக்க கண்டதுரோ ஃபாலோ ஆக்குறாங்க இதுக்குறாரு. நான் ரீசன்ட்லி ரீசன்ட்லி கத்தார் போயேன். நான் ஒரு ப்ரோக்ராமாக ஒரு ப்ரோக்ராமர் கெஸ்ட் ஆயிட்டு நான் பாகவசி தின்னேன். அப்போ ஒரு பெண்டிங்காக வந்து நண்டையில் ஒரு பாரி பேஜாரில் ஒரு கொஸ்டின் கேட்டுது, ஒரு நண்டோ ஐமரோ சமஸ்யத்துக்கு ஒரு பரிகாரம் கேட்டுது. ஐமரோ சமஸ்யந்திர சேர்ந்தன்ட்டாங்க நண்ட மோலு எப்பள் நண்டோ கம்பேர் ஆக்குறாள் எப்பளும் மோல்கு இதே அவளோட உமா அவளுக்கு பரையில் அவள் பணி எடுப்பாட்டில் அங்கலவுத்தில் அது உண்டு இது உண்டு இதே கம்பேர் ஆக்குறோம் எனக்கு பாரி பேஜார் அவர் சேர்ந்து. அப்போ நான் ஐமரையில் கேட்டேன் நீங்கள் மோல்ற கம்பேர் ஆக்குறாரா கேட்டேன், நீங்கள மோல்ற பேரங்கு கம்பேர் ஆக்கிட்டு பல்கப்படுறாரா கேட்டேன். அப்பா அம்மா சொல்ற ஒக்கு எஜுகேஷன் விஷயத்தில் ஆக்கோன் அல்லி அங்கே சென்னைங்கே இல்லையே அவள் எதிர்பண்டு கண்டித்தமாய்த்தும் அல்லாம் கண்டித்தமாய்த்தும் எஜுகேஷன் விஷயத்தில் கம்பேரிசம் ஆக்கோகு தீரா. பின்ன உமா மக்களோ சம்பந்த நல்ல போனுட்டாங்க கம்யூனிகேஷன் மெயின் மக்களுக்கு எஜுகேஷன் கொடுக்கணும் சென்று மக்களும் கடத்தி விடுறல்ல காலேஜு கடத்தி விட்டேங்கு நாங்களும் ஜவாப்தாரி கண்டித்தம் தீரல. டெய்லி டே டு டே லைஃப்பில் அங்கே எந்த ஆக்கி உண்டு உள்ளாரு சென்று அங்கே ஃபாலோ அப் பாரி அகத்தியா. அதே போலமே எல்லா தாண்டி ஃபர்ஸ்ட் ஆஃப் ஆல் நான் சொன்னோன்ட்டுல ஒரு ஒரு டாக்டர் ஆகட்டு ஒரு இன்ஜினியர் ஆகட்டு நாங்களும் மடி நாங்களும் பிரதர் சொன்ன போல அங்கலையில் அல்லாஹுர பயா பேணும் அவண்ட உண்டாக்கியதாய ரப்பரும் பயம் இட்டு கொடுக்கறதாய் திக்ரு. நான் ஒரு பேரண்ட்ஸரோ ஒரு பெல்ய கர்த்தவிய சென்று
2: பேரண்ட்ஸரோ அல்லங்கள உம்மா அப்பரோ பகலே முண்டி உண்டு கம்பேரிசம் அல்லங்க மிஸ்கம்யூனிகேஷன் சொல்லோ ஒரு கான்செப்ட் இப்போ எந்த ஆண்டு உண்டு சொன்னீங்களே இன்னும் ஒரு பேரண்ட்ஸுக்கு நைஜமாய ஒரு பிசையா மக்களை பலத்நேலி படிப்பாட்டுறதுல இன்னும் பந்தில்லா சொல்ல ஒரு ஜாகிரத்திர ஒரு சந்தேஷம் தந்தரு ரஹ்மான ரஹ்ஹான் அபிக்கே மேடம் நன்னி என்னங்களோ ஏகே குக்கில சார் இயாலு.
8: அஸ்லாம் அலைக்கும். எந்த அடுக்கி இருந்த அனந்தாடி சார் செல்லேண்டதெல்லாம் செல்லி பின் பாக்கி அவரும் செல்லினாரு. நான் ஜஸ்ட் அதுக்கு குறைச்ச வராத்த ஒரு நாலு விஷயம் மாத்திரம் செல்லினேன். ஒன்றாமத்தை நாங்கள் படிப்புன்னு சொல்லியங்கு சாலண்ட படிப்பை சாதாரண எல்லாருக்கும் கிட்டுனு சாலண்ட படிப்புன்னு ஒரு லிமிட்டுண்டு அது எந்த சொல்லியங்கு படிக்கணும் அவுத்துலி நோக்குனாரு சாலையில் நல்ல ஃபஸ்ட் வரணும் ரேங்க் கிட்டணும் உத்தியோ ஜாப் கிட்டணும் இதொரு குரு எல்லாருக்கும் இருக்குன்னு ஆ லெவலில் எல்லாரும் படிப்பிக்கிறாரு. பட் சாலண்ட பரத்துள்ள சுமார் விஷயம் உண்டு அதினு ஞான எங்கே படிப்பிக்கான விஷயத்தில் மாத்திரம் ஞான் இருக்கிறது யார ஒத்து கொடுக்க ஒன்றும் எந்த அனுபவம் சொல்லியங்கு எந்த பாப்பா அடக்கி உரிச்சோனுண்டாய் ஒரு அறுபது இருபதாண்டத்தோள் அடக்கி உரிச்சின் ஞான் ரஜியில் எந்த பாப்பன் ஒக்கத்தை போயுண்டே பட்டமாரோடக்கு மாத்திரம் ஒரு நாலு பட்டமாரு உள்ளாரு அப்படி மாத்திரம் எந்த பாப்பா அடக்கி வைக்கிறது ஆண்டில் இடி பணி உண்டு அப்படி. அப்போ ஈ பட்டமாரு ஞானொரு பத்தாண்டு பன்னெண்டாண்டு ஒரு ஏதின க்ளாஸ்த்தோளம் போயுண்டே பாப்பன் ஒக்கட்டே அப்போ எந்ததே க்ளாஸில் அப்போ எல்லாரும் கவர்மெண்ட் ஸ்கூலில் படிக்கணும் பட்டமர மக்கையும் எல்லாரும் மக்கையும் ஒரே ஸ்கூல் படிக்கணும். அப்போ சமசேந்திர சொன்னீங்க எந்த பாப்பா அடக்கி வைக்கும்போ பட்டனை மோமந்து விளிக்கணும் ஓ மொம்மதே ஈ பரோடுகேன்னு சொல்லணும் சாதாரண அதில் ஆ செக்கன் அப்ப விளிக்கணும் அதுலக்கு போகணும் பட் எனக்கு அது பாரி நொம்பலாயுண்டே அங்கே பூஷா செல்லி ஞாபக எங்கே படிப்பிச்சு நான்ட்டு நான் சொல்லுன அவன் அப்ப உண்டல்ல ஆ கிடாவின் அப்ப எந்த அப்பனே ஈ இன்னே சொல்லுன அவன் உம்மையும் சொல்லுன ஈ இன்னே ஆ கிடவு படிச்சினது ஈ இன்னே செல்லிங்க ஆ ஈ எந்த அப்பக்கு அறுபதாண்டான் ஆ கிடவு அங்கே விளிக்கமோ மோனே எங்கனான்னு. ஸோ ஈ சொசைட்டியில் எந்த மோ எங்கே இருக்கணும்
9: ഞാൻ ഇരിക്കുന്നത് ഇത് ഞങ്ങൾ ചെലുത്തി കൊടുക്കണം, ഞങ്ങൾ ഔത്തിൽ ഞങ്ങൾ ചെലുത്തി കൊടുക്കണം. ഇപ്പം ഞങ്ങളെ പ്രധാനിയുണ്ട്, അവൻ അവനൊന്നും ഞങ്ങളെ ചെല്ലുന്ന മക്ക ധാരാളമുണ്ട്. എൻ്റെ ഔത്തിൽ എൻ്റെ ഏ മക്കയും ചെല്ലുന്നില്ല. എന്നിട്ട് എനക്ക് നൊമ്പലായി. സോ ഇത് ഇങ്ങനത്തെ ഞങ്ങൾ യു ടി കാർഡ് അറിയാൻ അയാളാണ്, നരേന്ദ്രമോദി ആയെങ്കിൽ അവനാണ്, ഇങ്ങനത്തെ എല്ലാം ഉണ്ടല്ലേ. ഞങ്ങളെ യോഗീഷ് ഭട്ടായെങ്കിൽ അവനാണ്, എന്നടുത്തായെങ്കിൽ അയാളാണ്, മുസ്ലിമായെങ്കിൽ. ഈ വ്യത്യാസത്തിന് ഞങ്ങളെ പുള്ളോക്ക് ചെറിയെന്ന് പിന്നെ പഠിപ്പിക്കണം. സെക്കൻഡ്, സൊസൈറ്റിയിൽ ഞങ്ങൾ എന്നെടുത്തന്നെ മുണ്ടും വെക്കും. ഇത് മുസ്ലിമേത്ര ഹിന്ദു സഹോദരന്മാരെ ബഗ്ഗെ ഞങ്ങൾ എങ്ങനെ മുണ്ടുന്ന കാഫിരുന്ന് മുണ്ടുന്നമ്മ, അതേ പദത്തിന് എൻ്റെ മക്കയും വളക്കിയാക്കുന്നവരെ. ഞങ്ങൾ മുഞ്ഞാന്ന് ഇത് മെരവണിക്ക് പോയി, ഗണേശോത്സവം മെരവണിക്ക് പോയി, ഞങ്ങൾ ഔത്തിൽ പെണ്ണുങ്ങ അതിലേക്ക് എങ്ങനെ റിയാക്ഷൻ ആക്കുന്നരി. അവിടെ ബാൻഡ് കുട്ടിയോണ്ട് പോകുന്നരി, ബുബ്ബെ ഇരിക്കുന്നു, ഡി ജെ ഇരിക്കുന്നു, ഡി ജെ കുറച്ച് കൊറോടി ആയെങ്കിൽ ഡാൻസ് ഇരിക്കുന്നു, എല്ലാം ഇരിക്കുന്നു. ഞങ്ങൾ ഔത്തിൽ അതിനെ അതിലേക്ക് എങ്ങനെ റിയാക്ഷൻ ഉണ്ട്, അവർക്ക് പോ ഞങ്ങൾ ഇരിക്കുന്നില്ല സാധാരണ. ആ റിയാക്ഷനാണ് ഞങ്ങൾ മക്ക അതിനെ പഠിക്കുന്നു. നിങ്ങൾ അതിനെ നല്ല നമ്മൾ ഞങ്ങൾക്ക് ഖുറാൻ ഞങ്ങൾക്ക് അതേ പഠിപ്പിച്ചതന്നെ. ഞങ്ങൾ ഈ ദേവസ്ഥാനത്തിനെയും പള്ളിനെയും കിട്ടിയനല്ല ഞങ്ങൾ ഒതിച്ചിനെ എന്നിട്ട് ഖുറാൻ ചെല്ലുന്നു. എന്നെടുത്തൻ്റെ ആരാധ്യരെ നിന്ദനാക്കേണ്ടെന്നിട്ട് ഖുറാൻ ചെല്ലുന്ന ഞങ്ങൾക്ക്. ബട്ട് ഞങ്ങൾക്ക് ആ പാട്ടമേ അറിഞ്ഞിട്ടില്ല. ഞാൻ ചെന്ന് ഞങ്ങളെ മക്കൾക്ക് എന്നൊരു സമുദായത്തിൻ്റെ ഒക്കത്തെ എങ്ങനെ ഇരിക്കണം, അല്ലെങ്കിൽ എങ്ങനെ റെസ്പെക്ട് ആക്കണം, അവർ ആരാധ്യത്തിന് ഞങ്ങൾ എങ്ങനെ നോക്കണം, സാധ്യത എങ്ങനെ ഞങ്ങൾ ദേവസ്ഥാനത്തോളത്തോളം കൂട്ടിയോണ്ട് പോകണം, എൻ്റെ മോനെ ഞാൻ കൂട്ടിയോണ്ട് പോയിട്ട് എല്ലാം കാട്ടിക്കൊടുത്തനെ, ഇത് ഇത് ഇതിങ്ങനെ ഞങ്ങൾ റെസ്പെക്ട് ആക്കണം. ചില്ലെങ്കിൽ ഞങ്ങളെ മക്കൾക്ക് ഈ ടൈപ്പിൻ്റെ ഒരു എഡ്യൂക്കേഷൻ എന്തിക്കിത് അകത്തെ ചെല്ലെങ്കിൽ. ഇപ്പം എല്ലാ മുസ്ലിംസിൻ്റെ മക്ക മുസ്ലിംസ് സ്കൂൾക്ക് പോന്നേ. സോ അവിടെ എന്താ ബാളാപോളം നിന്ന മക്കമേ ഉള്ളേ, അവിടെ ക്യാമ്പസിന് പുറത്ത് വന്നെങ്കിൽ അതേ മക്ക ഇരിക്കുന്നത്. സോ ഈ സമുദായത്തെ മക്കളൊട്ടിക്ക് മിംഗിളായിട്ട് അവർക്ക് റെസ്പെക്ട് കൊടുക്കുന്നു, അവർ ആരാധ്യമാർക്ക് റെസ്പെക്ട് കൊടുക്കുന്നു, അവരുടെ കൾച്ചർക്ക് റെസ്പെക്ട് കൊടുക്കുന്നു. കൾച്ചർ എന്തിനെ നേരിട്ട് റെസ്പെക്ട് ഗുന്ത്, സാധാരണ ഞങ്ങളുടെ മക്കൾക്ക് ഗുന്തില്ല. ഈ ഹിന്നലയിൽ ഞങ്ങൾ ഔത്തിൽ ഞാൻ ചെന്ന് അബ്ബയും മോനും നല്ല അമ്മയും നല്ല റോൾ മോഡൽ ആവണം. നോൺ മുസ്ലിംസ്ക്ക് സംബന്ധപ്പെട്ടിട്ട് ചൊമ്മ സമസ്യ മുസ്ലിം സമുദായത്തെ മക്കളെ ബഗ്ഗെ ഉണ്ട്, കംപ്ലൈൻറ്റ് ഉണ്ട്. സോ ഞങ്ങൾ ഔത്തിൽ നല്ല റോൾ മോഡൽ ഉമ്മ അബ്ബ എങ്കിൽ പയക്കത്തിൽ ഞാൻ ചെല്ലുന്ന ശബ്ദത്തിൽ, പിന്നെ കൾച്ചറിലെ അവർക്ക് ചെലുത്തി കൊടുക്കുന്നതിൽ. പക്ഷേ സമാജത്തിക്ക് നല്ല പ്രയോജനമുണ്ട്. ഭവിഷ്യത്തിലും സമാജത്തിൻ്റെ ബഹുത്വത്ത് സമാജത്തിക്ക് വേണമായിട്ട് ഞങ്ങളെ മക്ക നല്ല ആവാരി നൽകി ഞാൻ വിചാരിക്കണം. അസ്സലാമലൈക്കും.
2: അപ്പട്ടമായ മലാമ ഭാഷ നൻ്റെ ഭാഷ, ആ ഭാഷയിലെ ചേരി പോലെ മുണ്ടിനെ ഞങ്ങൾ എ കെ കുക്കില്ല റംഗവല്ലി മത്തും മഗാച്ചോളുടെ ഒരു കവനത്തിൽ കെ എസ് നിസാർ അഹമ്മദ് ചൊള്ളു. അപ്പ യാക്കെ പിടിച്ചുത്താറേ ഇവർ ഹീഗെ ദിനാ ചക്ര ബന്ധ മകനെ, അത് നമുക്കെ സല്ല, അവർ കാഫിററു. അത് ഞാൻ വന്ന വിഷയത്തുക്ക് ഇത് എൻ്റെ എന്ത് എ കെ കുക്കിലാക്കിയോ, ഞാൻ എൻ്റെ ഔത്തും കൂടെ നൻ്റെ എൻ്റെ മൂന്ന് മക്കൾക്കും വേറെ വേറെ സംസ്ഥക്ക് ഞാൻ പഠിപ്പാട്ടിനെ, അല്ലെ ഹിന്ദു ഉണ്ട്, ക്രിസ്ത്യൻ ഉണ്ട്, എല്ലാം ഉണ്ട്. നൻ്റെ പോലെ ബഹുസംസ്കൃതിനെ മക്ക പഠിക്കൊണ്ട് ചെന്ന് ഇത് വളരെ അഗത്യമായ ഒരു വിഷയം പഠിപ്പിച്ചെന്നെങ്കിൽ എല്ലാം പഠിപ്പായിട്ട് രണ്ട് ബഗയിൽ പഠിപ്പുണ്ട്. ഒന്നോ കട്ടിലിൽ നിന്ന് തൊട്ടിലിൽ നിന്ന് കട്ടിൽ വരെ, പിന്നൊന്ന് നമുക്ക് എല്ലാം പഠിക്കുന്ന സ്കൂളിൽ പഠിച്ച പഠിപ്പ് നല്ല വിഷയങ്ങൾ ചർച്ചയാക്കി അറി ഞങ്ങളെ ഞങ്ങളോ എ കെ കൊക്കില്ല സർ, നന്ദി. ഇനിയിപ്പോ റഹ്മത്ത് മൻസൂർ ഇതര ബഗില്.
10: ഞങ്ങൾക്ക് ഇന്നത്തെ മെയിൻ ഞങ്ങൾ കേന്ദ്രീയ വിഷയത്തിക്ക് മക്കളോ വിദ്യാഭ്യാസത്തിൽ ഉമ്മ അബ്ബറ ജവാബ്ദാരി. അപ്പം ഞാനൊരു സരളമായിട്ട് ചെല്ലെങ്കിൽ ഉണ്ട് സുമാർ വിഷയത്തിലൂടെ ഞങ്ങൾ സഹോദരി സഹോദരന്മാരെല്ലാം അണിശിക്കല്ല ബന്ത്. ഒരു സരളായിട്ട് ചെല്ലെങ്കിൽ ഒരു മക്കൾക്ക് ഉമ്മ അബ്ബറ ജവാബ്ദാരി ബെല്ലി ഐത്തിക്കറി സ്കൂളിലെ ജവാബ്ദാരി കണ്ടി. ഒരു അഞ്ചു വർഷം അവർ ഇപ്പം മക്ക സ്കൂളിൽ പോകുമ്പത്തു. അപ്പം ഔത്രമേ ഒരു ശിഷ്ടാചാരമല്ല, ഒരു ബേസിക് ശിഷ്ടാചാരമല്ല പഠിപ്പാട്ടിട്ട് മക്കളോ ഒരു സ്കൂളിൽ നാങ്ങ ദാഖലാക്കിയ പിന്നെ ഒരു ആ മക്കള പെരവിൽ ഉമ്മ അബ്ബ ഇക്കരതൈത്തിക്കറി ആറ് മെയിൻ ഒരു ഇതൊക്കൊരു മെയിൻ എന്താക്കൊണ്ട് ചെന്നാൽ ഉമ്മ അബ്ബക്കും ഉമ്മക്കും മെയിൻ അബ്ബ വേണമെങ്കിലും ഞാൻ ചിലരത്തിൽ പുറത്തെല്ലാം പോയി പുറത്ത് ജവാബ്ദാരി അല്ലിക്കറി അബ്ബക്കും ഒരു ഉമ്മക്കും ആ ടീച്ചറെ കോണ്ടാക്ട് നിരന്തരം എത്തിക്കണു മക്കള പഠിപ്പാര ടീച്ചറൊരു കോണ്ടാക്ട് ഇക്കണു. സാധ്യത ഉണ്ടെങ്കിൽ പി ടി എ മെമ്പേഴ്സ് ആവക്കും അവകാശം എടുക്കണു. അതിൽ ഞങ്ങൾ ഒരു അവകാശം പി ടി എ സദസ്യ ആയെങ്കിൽ ഒരു ഉമ്മ ചൊമ്മ സ്കൂളിലോ എങ്ങനെ നടക്കരു ഞങ്ങളെ മക്കൾക്ക് എന്തൊരു ആവശ്യകത ഉണ്ട് ഇതെല്ലാം പൽക്ക വരെയും ഞങ്ങൾക്കൊരു ചാൻസ് കിട്ടു ചെന്ത് നല്ല ഒരു അഭിപ്രായം. അതേപോലെ ഞങ്ങൾ മക്കൾക്കും ഇപ്പം കുക്കില സർ ചെന്ന പോലെ മക്കൾക്കും ഞങ്ങൾ ബാരിയർ മക്ക ചൊമ്മ ഇത് ഏകവചന യൂസ് ആക്കറോ ടീച്ചേഴ്സ് ടീച്ചേഴ്സ് ഞങ്ങൾ ഔത്തുള്ളു അവലു ഉണ്ട് ഞങ്ങൾ ഉമ്മാബമ്മയെ ചെല്ലോ അവലു അവള അവൾ ഇങ്ങനെ അവൾ അങ്ങനെ മാണ്ടോ ഒരു ഏകവചനത്തിൽ ടീച്ചർമാരെ ഞങ്ങൾ ടീച്ചാക്കുമ്പോൾ അത് ഉമ്മ മക്കൾക്കും ടീച്ചർ അങ്ങോട്ടും ഗൗരവപ്പെടില്ല. അപ്പൊ ഉമ്മ അപ്പമാർ മെയിൻ ഒരു നെനപ്പ് വയ്ക്കണം, ടീച്ചേഴ്സും റെസ്പെക്ട് വയ്ക്കണം, പിന്നെ പഠിക്കുന്ന സംസ്ഥരോ സ്കൂൾ റബിസ്ഥിരം എന്തെങ്കിലും സമസ്യ ഇന്നെങ്കിലും മക്കളെ എതിർകതിരെ കൊമ്പരാമാർ അങ്ങോട്ടും അങ്ങോട്ട് ടീച്ചേഴ്സും സംസ്ഥരും ഗൗരവ വെച്ചിട്ടേ ടീച്ചേഴ്സ് അങ്ങോട്ടും മക്കള ബാക്കിൽ അതിരോ പരിഹരിച്ചോ ആ സമസ്യരോ പ്രയത്നം ആക്കണം. അതേപോലെ മേ ഉമ്മാബറ ഇന്നൊരു മെയിൻ റോൾ എന്താ ഇണ്ട് ഞങ്ങളുടെ ആളുടെ പോലെ അല്ല, ഞങ്ങളോ മക്കളോ ഞങ്ങളെ മക്കൾ ഇവ വലിയായിരു ചെറിയക്കുമ്പോത്തേക്കും ഞങ്ങൾ ബലത്തിയ പോലെ അല്ല. എന്റെ മക്കളെ ഉമ്മാബ ബലത്തിൽ വെച്ചെങ്കിൽ അത് വലിയ ഒരു സാഹസം ചെല്ല ഒരു വലിയ സവാലായിരു. അത് മെയിൻ കാരണം എന്താ വെച്ചെങ്കിൽ മെയിൻ ഞങ്ങളെല്ലാവരുടെ കയ്യിലുള്ള ഒരു മൊബൈൽ എത്തിക്കര്. അപ്പൊ ഈ മൊബൈൽ ഇണ്ടത്തെ എല്ലാ മക്കും നിങ്ങ മൊബൈൽ കൊടുത്ത ഭാരി നല്ല മക്ക, ആ മൊബൈൽ ഇല്ലാണ്ട അങ്ങ് ബോറാവുറോ അങ്ങ് പഠിക്കോക്ക് വേണ്ട ഇങ്ങനെ ചമ്മസ ഇതെല്ലാം ഉണ്ട്. അപ്പൊ ഈ ഇതിരോ ഞങ്ങ ഈ മൊബൈൽ ഞങ്ങ ഉമ്മമാരെ എന്തരാക്കറ ഞങ്ങളെ റീൽസിൽ ബുനോണ്ടിക്കറോ ഞങ്ങ അതിൽ ഞങ്ങൾക്ക് എങ്ങനെ ടൈം പോയിരുന്നു പിടിക്കില്ല മക്ക പറമ്പത്ത് ഔത്തിൽ പണിയെത്തിക്കില്ല അതിൽ പിന്നെ മക്കളെ മേൽക്ക് അത് റൈഡറു ആ അങ്ങനെ അർസത്തെ മക്കളെ മേൽ തീർക്കറു എന്ത് ചെയ്യുന്നെങ്കിൽ മക്ക പറമ്പത്തോളം മൊബൈലിൽ ബിസി ആവറു ഉമ്മമാര്. അപ്പൊ മക്ക പറമ്പത്തുക്ക് എല്ലാം പണിയാക്കിത്ത് ആ മക്കോക്ക് തൽ ടൈം കൊടുക്കുന്നത് ഉമ്മമാർ എന്ത് വേണമെങ്കിൽ ഉമ്മ അപ്പൈൻ്റെ കൊടുക്കുന്നത് മക്കൾക്ക് ടൈം കൊടുക്കില്ല. എന്തോ ഒരു കോസ്റ്റ്ലി ഐറ്റംസ് വേണമെങ്കിൽ ഒരു ഗിൽറ്റി ഫീലിങ്സിൽ നക്ക ടൈം കൊടുക്കാവില്ലേ ചെന്ത് അത് വേറെ വേറെ നമ്മളും പെണ്ണിങ്ങല്ലേ ടൈം കൊടുക്കാവില്ല ഒന്ന് ഔത്തറ പണിയിൽ ബിസി കൊറിയാൽ ജോബുക്ക് പോണ്ടാറ് അങ്ങനെ മക്കൾക്ക് ദുബാരിയായ ഒരു കൊറിയ ഇതെല്ലാം മക്കൾക്ക് എടുത്ത് കൊടുക്കറോ ഇത് നമുക്ക് ടൈം കൊടുക്കാവില്ലേ ചെന്ത് ഇതെല്ലാം ഡ്രോബാക്ക് ആവരെല്ലാം മറ അതിലെന്ത് മക്കൾക്ക് ഫായ്ത പോണ്ടില്ല. അതേപോലെ മക്കളോട്ട് ദച്ചിത്ത് ചന്തത്തിൽ മക്കളോട് പിർസത്തിൽ അങ്ങും ദച്ചിത്ത് മക്കൾക്ക് പടിപ്പാട്ടിയാറുണ്ടായെങ്കിൽ അതേപോലെ മേ മക്കൾക്ക് ഒരു എക്സാം വന്ന സ്ഥലത്തേക്ക് ഇടീ ഉമ്മമാരെല്ലാം ഒരു നമുക്ക് അങ്ക എക്സാം വന്ന പോലെ ഭയങ്കര ഒരു ടെൻഷൻ ലിക്കറു ആ എക്സാം തീരാമാർ അങ്ങ് ആരും മുഖം നോക്കില്ല എന്തും ആവില്ല എന്തും ആക്കോക്കാവില്ല അങ്ങനെ ഒരു വലിയ യന്ത്രമാ ഒരു വലിയ എക്സാം തെച്ച വലാക്കറാറ് അത്തരം അങ്ങ് ഒരു ഡിപ്രഷനിൽ ഉമ്മമാരും പുല്ലാറ് അത് മക്കൾക്കും അതിന്റെ പ്രഭാവം പുല്ലു ഇത് എക്സാം ചെയ്യുന്ന പ്രഭാവം ഇത് എന്തോ. അപ്പൊ ഈ ഇത് ഇത് ഇങ്ങനത്തെ ടൈമിൽ ഉമ്മാപ്പം ശാന്തായത് ആ മക്കൾക്ക് ഒരു ബ്രേക്കും കൊടുത്തിട്ടു അങ്ങോ അങ്ങനെ മുട്ട ദച്ചിത്ത് പടിപാട്ടിയോ നല്ലെണ്ണ മുത്തലു മക്കളെ എതിർക്കും പോകും ആവും. അതേപോലെ മാർക്സുക്കും ചമ്മ ഇമ്പോർട്ടൻസ് കൊടുക്കാമാർ മക്ക പഠിക്കിറാറാ എങ്ങനെ പഠിക്കുന്നതിൽ എങ്ങനെ ഉള്ളാറ് അത് മാത്രം അങ്ങനെ പഠിക്കിറോ അങ്ങനെ അങ്ങനെ എത്ര എബിലിറ്റി ഉണ്ടോ അത്ര മാത്രം കൊടുക്കണു അങ്ങനോ സ്കൂൾ ചൂസ് ഇപ്പൊ തെല്ലിയ വലിയ മക്കോ ഹൈസ്കൂൾ കോളേജിക്ക് പോകണോ ഇല്ല ഹൈസ്കൂൾ ചേഞ്ച് ആക്കണോ അപ്പ അത് ഉമ്മമാർ ആയി തിക്കറ് അതിരോ ചൂസ് ആക്കണം മക്കൾക്ക് അത് ഇവിടെ തീരാ ഞങ്ങൾ ഫ്രണ്ട്സ് പോണ്ടാറ് ഞങ്ങൾ അവിടെ പോണാണ് അങ്ങ് അങ്ങനെ കോഴ്സിറോ അങ്ങനെ മേൽക്ക് കൊടുക്കണം അങ്ങനെ അങ്ങനോ ഇത് വിടണം. അപ്പൊ ഞങ്ങൾ ഇത് കുറേ മുന്നോട്ട് ഒന്ന് കേട്ടാ ഞങ്ങൾ ഒരു ചേർക്ക അവനുക്ക് മെഡിക്കൽ പഠിക്കോക്ക് ഇഷ്ടമില്ല അത് ഉമ്മ അപ്പ മെഡിക്കൽക്ക് ഇട്ട് താമത്ത് അവനു എഴുതി വെച്ച് ആത്മഹത്യയാക്കി സൂസൈഡ് ആക്കിയത് ഞങ്ങൾ ഇത് കുറേ ടൈം മുന്നാൽ ഞങ്ങൾ കേട്ടവർ പേപ്പറിൽ വന്ന് തിന്നത്. അപ്പൊ ഞങ്ങൾ ഒരു ഹേരിക്ക് അപ്പുറത്തെ ഉത്തര മക്കളുണ്ട് എലോല മക്കളെ ഡോക്ടർ പഠിച്ചോണ്ടുള്ളാർ ഞങ്ങൾ അപ്പുറത്തെ ഉത്തര മക്കളെ എഞ്ചിനീയർ ആക്കിയോണ്ടുള്ള ചെന്ത് ഞങ്ങൾ അത് ഞങ്ങൾ നോക്കാമാർ ഞങ്ങളെ മക്കൾക്ക് ഏതിൽ ഇഷ്ടമുണ്ടോ അതിരോ അങ്ങ് പഠിക്കും പോലത്തോ ഞങ്ങൾ ഇപ്പൊ ഒരു സഹോദരർ ചെന്ന പോലെ എല്ലാത്തിലും നല്ലോ നല്ല എങ്കിൽ അത് ബിസിനസ് മാൻ ആവട്ടെ അത് എന്തും ആക്കറെങ്ക അത് നല്ല ഒരു ആവും പോലെ ഞങ്ങൾ മക്കളോ ഇതാക്കണം. പിന്നെ ഞാൻ ഒരു സരളയത്ത് ചെന്നര ഇത് അസല ഇത് അവകാശം തന്നത് അസ്സലാമു അലൈക്കും.
11: വിശേഷമായിട്ട് ഉമ്മമാർ ഇപ്പൊ ഞങ്ങൾ പഴയ കാലത്ത് ഉമ്മമാർ എക്സാം ചൊല്ലൊക്കെ പഠിക്കുന്നത് പക്ഷെ ആ എക്സാം ചൊല്ലു മക്ക ബന്ധത്ത് ചൊല്ലാറ് എക്സാം ചെന്നിട്ട് ഉമ്മ അത് വലിയൊരു വിശേഷം കൊടുത്തു എക്സാം ചെന്നെങ്കിൽ പൂർത്തിയായിട്ട് റിസർവ് ആക്കിട്ട് വിട്ടു മക്കളെ ആത്തരവ് ഇക്കാതെ അങ്ങക്ക് അങ്ങളങ്ങളെ ഒരു ആയിക്കാക്കുക ഒരു അവകാശം കൊടുക്കുക ഭാര്യ അകത്തുണ്ട് ചെന്നതിരെ ഇപ്പൊ ഞങ്ങൾക്ക് അതിരെ ചെന്ന് തന്നോ റഹ്മത്ത് മൻസൂർ മാമുക്ക് നന്ദി. ഇനി ഹുസൈൻ കാട്ടിപ്പള്ള സാർ ഇതിനെ ബഗില്
12: പലക്കപരോ താക്കത്ത് നക്ക് തെല്ല് കൊറടി ഉണ്ട് എന്താ അനാരോഗ്യത്തെ കാരണം മുന്നത്തെ പോലെ ശബ്ദ ഉച്ചാര വണ്ടില്ല ഇത് മക്കളെ പഠിപ്പില് ഔത്തര വാതാവരണ പ്രഭാവം പേരു നണ്ടോ അനുഭവത്തെ ആദരപിച്ച് ചില വിശേഷമുണ്ട് ഔത്തര വാതാവരണ ഭാരി മുഖ്യ മക്കളെ പഠിപ്പില് ഞങ്ങളോ നണ്ടോ മക്ക നാണ് ഒരു പാട്ട് ഫീൽഡ് സാഹിത്യ ഫീൽഡ് ഉള്ള ആള് നണ്ട മക്ക അതേ അങ്ങനെ ഇഞ്ചിന ഡോക്ടർ ആക്കണം വിചാരിച്ചെ അങ്ങ് നണ്ട പേരൂലെ വന്നാറ് എന്ത് ചെന്നെയും കേക്കില്ല നന്ദമോണു മാധ്യമ ഇതിലെ വന്ന എല്ലാം കൊന്തുന്നു എ കെ കുക്കിലോ എല്ലാം അവണ് ആ ഫീൽഡിൽ പേരാക്കിയ നല്ല ഇൻകം ആക്കിയോണ്ടുള്ള വലിയ പഠിപ്പെന്ത് പഠിച്ചില്ലെങ്കിൽ അവൺ അതിലേക്ക് നണ്ടോ എലോണ്ട മക്ക നണ്ടോ എലോണ്ടാവത്ത് ഓരോ ദീനീ വാതാവരണ ധാർമ്മിക അഞ്ച് മക്ക ആഫ് ചെയ്ത് ചെന്നെ ഉമ്മരോ അത്ര ഇത് അഞ്ച് മക്കോ ഇങ്കെല്ലാം കൊന്തിക്കോണു ചെന്ന മക്കത്തല്ല അഞ്ച് മക്കോ ഈട്ടിപ്പിട്ട് പോയി പഠിക്കോ വലിയ പഠിപ്പ് പഠിക്കോ അങ്ങനെ ഔത്തുലേ പർത്ത് പോയി എന്തോ ചെല്ലു ഔത്തുൾക്ക് പോകുമ്പോ എന്തോ നക്കു കൂടെ വണ്ടിയില്ലത് മക്കൊക്കെ ചെറുതിലെ തരപേത്തി എല്ലാ ബൈഹാട്ട് ഇത്ര ചെറിയ മക്കൊക്കെ പോകുമ്പോ എല്ലാം നാണു ഓരോക്കെ ഡൗട്ട് വന്നേ അങ്ങോട്ട് കേക്കു അങ്ങനെ ആ നണ്ട എല്ലോണ്ടോ മക്കോ പിന്നോരോ എല്ലോളൂ അവള് പഠിപ്പില്ല അവൾക്ക് അത് ഏറെ പഠിച്ചിട്ടില്ല മൂന്ന് മക്കളെ ഇഞ്ചിനാക്കണോണ്ട് അവള് ഹട്ട ചെറുതില് മൂന്ന് മക്കളെ ഇഞ്ചിനാക്കണോണ്ട് മൂന്ന് മക്കളെ ഇഞ്ചിനാക്കാതെ ഇപ്പൊ ഗൾഫിൽ നല്ല നയിച്ചോണ്ടുള്ളത് ഞങ്ങളോ ഞങ്ങളുടെ കുടുംബത്തിൽ ഉമ്മറോ മക്കളെ പുല്ലിമാറില് പൂണഞ്ചി ഇഞ്ചിനാർമാറുള്ള എല്ലാം കോമ്പറ്റീഷൻ പല എല്ലോണുക്കു എല്ലാം ഒരുത്തരൊത്തു അതിൽ പൂണഞ്ചി ടീച്ചർമാരുള്ള ഇങ്ങ പഠിപ്പില് ഔത്രോ ഇത് ഭാരി മുഖ്യ ഇപ്പൊ നോക്കൂ പിക്ചർ ആക്ടറുടെ മക്ക യാരായിട്ട് പിക്ചർ ആക്ടറേ ഉള്ളു എല്ലാം ഞങ്ങളോ കാട്ടി പലത്ത് ഹദീബ് ഉണ്ട് അയാളെ മക്കളെ വസ്തത് മാറി അത് മക്കളോ ഉമ്മാബറോ ഇത് ഭാരി മുഖ്യ അതേപോലെ മക്ക പണ്ട് ഏ കെ കുക്കിലെന്ത് ഞങ്ങ സഹോദര സമുദായത്തിലെ അവണു ഓണു ചെല്ലാം നണ്ടോ ഔത്തുലു ആ ഇതില്ല നാണു അയല് ഇയല ചെല്ലോ നാ മുന്നോട്ട് അതേ ഉള്ളു നണ്ട മക്കോ അതേപോലെ വൽക്കവർ അയല് ഇയല് ഉണ്ട് അത് ഞങ്ങ ഔത്തുലു നെയ്ത്തിക്ക ഗുണമിട്ട ഭാരി മുഖ്യ ഇപ്പെന്തായാലും എല്ലാ കമേർഷ്യൽ നണ്ട മോണ് ഇഞ്ചിനീയർ എത്ര ലാഭം വരും ഡോക്ടർ ആയ എത്ര ലാഭം വരും കണക്കൂട്ടും ഞങ്ങൾ കാസിലെ കണക്കൂട്ടും അത് പോണു ആ കാസുര പിരാന്ത് ഞങ്ങൾ മനസ്സിര പോണു അപ്പൊ ഞങ്ങൾ നെയ്ത്തിക്ക ഗുണമട്ടം നല്ലവരും പഠിപ്പ് എത്രേ വലിയ പഠിപ്പ് പഠിച്ചെങ്കിൽ നെയ്ത്തിക്ക ഗുണമട്ടം നല്ലല്ലേ ആ പഠിപ്പ് ബലമേയില്ല ഒരു ഡോക്ടർ ആയോ നിങ്ങൾക്ക് കുറേ വർഷം മുന്നോ ഒരുത്തരെ പെഞ്ഞേരമേ കൊന്നോ ഓതിരാ പേപ്പറിലല്ല ഈ ഇപ്പൊ റദാക്കാൻ തടിയുന്നത് എല്ലാ പഠിപ്പ് കൂലി എല്ലാ ഇതിലും വേണം ഞങ്ങളാൽമാർ കൂലി ആക്കുന്നതിൽ വേണു പ്ലംബിംഗിൽ വേണു ഇപ്പൊ നോക്കും ഞങ്ങൾക്ക് ഒരു ഇലക്ട്രീഷ്യൻ കിട്ടണ എത്ര കഷ്ട കിട്ടമേ ഇല്ല ഒരു പ്ലംബർ കിട്ടേ കിട്ടമേ ഇല്ല ആ തെറപ്പേത്തി കൊടുക്കുന്നത് അവത്തുള്ള ഭാരി നല്ല ഇത് ഞങ്ങൾ മക്കളെ ഞങ്ങ ആ മക്കോ മാതിരി ആയിട്ട് മക്കോ ഞങ്ങളെ പണ്ടെന്നാണ് പലക്കാതിപ്പാട്ട്
2: വലിയ വലിയ ആശ്രയിക്കണ്ട തെറപ്പേത്തി കൊടുക്കൊരു ഞങ്ങൾ എന്തിനായിരമാ അതേമേ ഞങ്ങളെ മക്ക ആവണം ചൊല്ല കിണാവും വേണ്ട അങ്ക് ഏത് ആസക്തി ഉണ്ടോ അത് അങ്ങനെ വിടാൻ ചൊന്നുള്ള സന്ദേശം നന്ദി ഹുസൈൻ കാട്ടിപ്പള്ള സാർ ഇനി ഉമീറ ബാനോ മാം
13: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ വബറകാത്തു ഞാൻ എല്ലാ ഹിരിയങ്ങളോ പൽക്ക കേട്ടിട്ട് നക്കും കൊറിയ തരബേത്തി ഉടമേ കിട്ടിത്തിപ്പ ബിക്കോസ് ഞാൻ ഉള്ളോ 30-40 ഏജ് നടുലു സോ നണ്ടതും ഒരു പഠിക്കുന്ന ഏജ് ആയിത്തിക്കരി ഇതും സോ ഞാൻ കുറെ കൂടെ ഞാൻ ടിപ്സ് എടുത്തേ ഇനി മക്കളെ ഞങ്ങൾ എങ്ങനെ ബലവനിയാക്കും പഠിപ്പ് ചെല്ലത് ലേർണിംഗ് ചെല്ലത് പഠിപ്പ് ചെല്ലത് എപ്പം ഒരു ഒരു ഹന്തക്ക് സ്റ്റോപ്പ് ആവ തീര എപ്പം നിരന്തരമായിട്ട് നിങ്ങൾ 96 or 100 ഇയേഴ്സ് തോൽ ഇന്നെങ്കിലും നിങ്ങൾ പഠിക്കണം അതായി തിക്കറ് ഒരു ലേർണിംഗ് ഒരു പ്രാമുഖ്യത എനിക്ക് പഠിപ്പ് ഒരു പ്രാമുഖ്യത ഇനി മക്കളെ വിഷയത്ത് പറയുമ്പോൾ ഇത് ഇന്നത്തെ ചാലഞ്ച് റാമത്ത് മൻസൂർ സാഹിബ് ചെന്നപ്പല്ല ഇപ്പത്തെ പേരൻസ്മാർക്ക് മക്കളോ ബെഴവനിക്കര വിഷയത്ത് വലിയ ചാലഞ്ച് ആയി തിക്കറ് ചുമ കഷ്ടം വന്നിട്ടുള്ളാറ് എല്ലാ പേരൻസ്മാർ എന്തെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് പടിപാട്ടും എങ്ങനെ പടിപാട്ടും ചെന്നേ ഒരു വലിയ ചാലഞ്ച് ആയി തിക്കറ് കുറെ ഉമ്മമാർ ഇങ്ങനത്തെ ഒരു ഡിസ്കഷൻ ഔത്തു ചർച്ച ചെയ്യണ്ടിക്കറ് മാമി മർമോലാവട്ടെ ഉമ്മ മക്കാവട്ടെ ചർച്ച എന്തോ ഈ മൊബൈൽ എങ്ങനെ നിൽക്കുവാട്ടർ മൊബൈലേ ഗവൺമെന്റ് ബാൻ ആക്കി നല്ലിന്ത് അങ്ങനത്തെ ഒരു ചർച്ച ആയോണ്ടുണ്ട് ഇപ്പൊ ഔത്തു അപ്പൊ അതിക്ക് സൊല്യൂഷൻ ഇല്ല പിന്നെ കുറേ ഫാമിലീസ് എന്താ ഒരു ചെന്നിങ് പൽക്ക വരുന്നത് ഭാരി കൊരടിയർ കമ്മ്യൂണിക്കേഷൻ ഇല്ല എല്ലാവരും മൊബൈൽ റൂൾ കഴിക്കുറോ അപ്പൊ ആ സന്ദർഭത്തിൽ ഞാൻ ഒരു സജഷൻ കൊടുക്കുന്നത് എന്തൊരു ചെന്നിട്ടായെങ്കിൽ നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പൊ നണ്ടുമ്മ 20 വർഷത്തെ ഗ്യാപ്പ് ഈ 20 വർഷം മുന്നോ ഞങ്ങളെ ഉമ്മമാരെങ്ങനെ ബൽത്തിരാറ് ആ കഷ്ടത്തെ വിഷയത്തിൽ നിങ്ങൾ മക്കളുടെ പൽക്ക വരുറോ സോ മക്ക ഇവിടെ ഓൾറെഡി ചർച്ച ചെയ്ത് എന്താ വെച്ചാൽ ഒബ്സർവേഷനിൽ മക്ക പഠിക്കുന്നത് സോ അതും നിങ്ങൾ മക്കൾക്ക് തരിപാട്ടോ ഒബ്സർവേഷനിൽ മക്ക പഠിക്കും പല സോ ഏജ് ഗ്യാപ്പ് ജനറേഷൻ വൈസ് ചേഞ്ച് ഉണ്ട് ഇപ്പൊ പുതിയ നമ്മുടെ ഒരു പേര് ബന്ധർ ആൽഫ കിഡ്സൂല ജൻസി കിഡ്സൂല ഇനത്തെ പണ്ട് ജനറേഷനുകൾ ഓരോ പേര് വന്നോണ്ട് പിന്നെ ഇപ്പൊ AI യുഗ അഞ്ചല്ര ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യുഗ എന്തും മക്കൾക്ക് ഈ ബ്രെയിൻ യൂസ് ആക്കും പോലെ ഇല്ല എല്ലാം കയ്യിൽ ഹാൻഡ് റിട്ടൺ നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഉണ്ട് നിങ്ങൾ ടപ്പ് ഒരു മെസ്സേജ് അത് ഇടോറു അത് ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് ಎಲ್ಲ ತಂಡಿಪ್ಪ. ಸೊ ಮಕ್ಕಳ ಬ್ರೈನ್ ವರ್ಕ್ ಆಗೋಗು ಎಂದು ಅವಕಾಶ ಕೊಡ್ತಿಲ್ಲ. ಸೊ ಅದ್ರಲ್ಲಿ ಕೊರೆ ಅಡ್ವಾಂಟೇಜ್ ಇಕ್ಕು, ಅದ್ರಲ್ಲಿ ಡಿಸ್ಅಡ್ವಾಂಟೇಜ್ ಕೊರೆ ಇಕ್ಕು. ಅಪ್ಪ ಈ ಬಿಸಿ ಎತ್ತಿರ ನಂಗ ಉಮ್ಮ ಅಬ್ಬ, ಇಪ್ಪ ನಂಗ ಉಮ್ಮ ಹೆಂಗ ಅಥ ಅಬ್ಬ ಹೆಂಗ ಅನ್ಎಜುಕೇಟೆಡ್ ಆಯಿಂಗು ನಿಂಗಲ ಕೈಲಿ ಮೊಬೈಲ್ ಉಂಡು. ಸೊ ಅದ್ರ ಚಂತ ಹಿಂಗ ನಿಂಕ ಮಕ್ಕಳಿಗೆ ತರಬೇತಿ ಕೊಡ್ಕು ಅವರು. ಸೊ ಎತ್ತರೆ ರೀಲ್ಸ್ ಆವಟ್ಟಿ ಎತ್ತರೆ ಅಂದ್ರೆ ಹಿಂಗ ಶಾರ್ಟ್ಸ್ ಆವಟ್ಟಿ ಎಂದ್ರೆಲ್ಲ ನಿಂಕ ತರಬೇತಿ ಗಿಟ್ಟಾದ್ರೆ ನಿಂಗ ಮಕ್ಕಳಿಗೆ ತರಿಬಾಟನು. ಸೊ ಯಾರು ಯಾರ ಮಕ್ಕಳ ವಾತಾವರಣ ಸಮಾಜದಲ್ಲಿ ಅದೇ ಪಲ್ಲೂಡ ಡಿಸ್ಕಷನ್ ಬಂತು, ಅವರು ಉಮ್ಮ ಆವಟ್ಟು ಅಬ್ಬ ಆವಟ್ಟು ಮಕ್ಕಳು ಕಾಲು ಏಮ್ ಕೊಡ್ಕರು

ഹായ്, ഞാൻ ഗുരു കിരൺ പതിനൊന്നല്ലേ, നിക്കുൽ കേനൊന്നുള്ളാറ് സാരംഗ് എഫ് എം 107.8 FM. ഒന്ന് റംഗ് രംഗത ബതുക്ക്.

മൃദുണി കുസുമണപ്പിയാര സുരുവായ അയക്ക് ദയമൽത്തത് ജോക്ലന ആജി വർഷം മുട്ട പ്രകൃതിയുടെ ഗൊബ്ബെര ബുഡ്ലെ ദായകിന്ത് പണ്ണന്നാണ്ട വണ്ടി സ്പീഡ് പോടുന്നാണ്ട ബോറിക കൊടത്തന്റെ ഗാഡികാക്കിയ വല്ലി ശിക്ഷണ പണ്ട ഇഞ്ചിന നമ്മ ആലോചന മൽത്തുന്ന രീതി ഭംഗം കൊഞ്ച് ഡാക്ടറേക്ക് മൂൽക്കിടുത്ത് പോണു പോണ്ടു ഡാക്ടറെ സകലേശ്പുരടുള്ളേ ദായത്താൻ പോടും ഡാക്ടർക്ക് എൻ്റെ ഇതാണ് സകലേശ്പുര അത് ദിനക്ക് 5 കിലോമീറ്റർ നടപ്പോടുവാണത്തരത്ത എൻ്റെ സകലേശ്പുരടുള്ളേ നാ ആസണക്ക് പോടാ ബസ് ഇടുള്ളോടാ ആറ് പണ്ണെ അവളേ നടപ്പുള്ളേ എന്തിമേർ ഉദ്യോഗ പോയി നെല്ലിയാടിയാ അർത്ഥമൽത്തുന്ന വ്യത്യാസത്തിന് നമ്മ ജോക്കളിലേക്ക് ശിക്ഷണ പണ്ട ഇഞ്ചിന പ്രകൃതിന് പുടുത്ത് നമ്മ ബതിക്കേറ സാധ്യ ഉണ്ടാ നമുക്ക് താനേ ഗൊത്തിക്കുന്ന കരിവർഷം ഏറാണ്ട കനമനസ്സുടെ എന്നതിത്തന ഇഞ്ചിന കൊഞ്ചി വൈറസ് വരൂ ലാസ്റ്റ് വൈറസ് തേത്തോണ്ണേറല അങ്ങാടി ജാതല കാവു ഇരുവ ജനട്ടൊഞ്ചി ഒക്കെലാവു അയ്യവ ജനട്ടൊഞ്ചി മധുമേ ഉണ്ട് ഏറാണ്ട നമ്മ കണ മനസ്സുടെ എന്നതിത്തന കൈത്തലതില്ലാതായാലും സുക്കോട്ടി പാടുന്ന നമുക്ക് ഭാവനെ വത്തന്നേ കൊറോ നടന്നു പൊക്കത്ത ഇജിന്ന ആടേ പോസിറ്റീവ് വത്തുണ്ട മൂള് സീൽഡ് പാട് പേര് അയലടിപ്പാട് ഇജിനെങ്കിലെ കൊഞ്ചി ഇത്തുണ്ട് അയ്യോ പ്രകൃതി അവന്ത് പൂരക്കെല്ലാം ദുഡ് മുക്കിയാന്ന് കരിവർഷ തോജ്പാത് കൊറിയരുത് പ്രകൃതി ദേവി തോജ്പാത് കൊറുണ്ട് പ്രകൃതിക്ക് ധർമ്മ പണപ്പണം ചിനജി അവ തോജ്പാത് കൊറുണ്ട് ദാദാ കൊറോനോട് പിന്നെ പോസിറ്റീവ് പത്തത് നിന്ന ജീവ പോണുന്നാണ്ട മൂജി ജന പി പി കിട്ട് പാടുന്ന നീലി തക്കില്ല നീലി തവഞ്ചി പാക്കേട്ടില്ല ഇന്ന് പുടുത്തു അപ്പമ്മക്ക് ജോക്കിലെ നമുക്ക് മോണത് ഉയരജ്ജി ജോക്കിലേക്ക് നീര് വിടുക അവകാശം അജ്ജി ഏറെക്ക് 25,000 രൂപ കൊറത്തു ഒറ ശവസംസ്കാരം അൽപ്പു പണ്ടത് ആ പാക്കേട്ടത്തുള്ള എഞ്ചിന ഉണ്ട് കൊത്തിച്ച് ഇത്ത പണ് നിന്നക്കിൽ ഏറി ഏറലജ്ജി അയക്ക് പ്രാകൃതിക സംബന്ധം ജോക്കിലെടുത്ത് ദൂരം അൽപ്പൊടിച്ചി അയക്ക് ആജി വർഷം മുട്ട ജോക്കിലേക്ക് ശാലക്ക് ചേർച്ചാണ്ടല്ല ഒത്തട കൊരടിച്ച് നെത്ത ഒത്തട കൊരടിച്ച് പ്രകൃതിയുടെ ഗൊബ്ബര വിടലെത്തേ നേനു കൃഷി അയക്ക് വന്നെ കൃഷിത്ത ജ്ഞാന കൊരലേ പ്രകൃതിയുടെ ഗൊബ്ബര വിടലേ നെട്ട് ഗൊബ്ബര വിടൊടിച്ചി അയക്ക് ബണ്ടി കാക്കൊടിച്ച് ബോറി ബാലത മനസ്സ് ഉളായുണ്ടോ അയിന് പരിവർത്തന മൽപ്പുള്ളേ വണ്ടീർ ഏത് ശോകത പാത്തേറത്തുള്ള വിജ്ഞാന തന്ത്രജ്ഞാനെ മുഖ്യാന്താണ്ട മൂജി സേനത മഹാദണ്ഡനായക്ക് പോപ്പണച്ചിന ഹെലികോപ്റ്ററട് നമുക്ക് ബതക്കാവുന്നല്ലേത്ത ആ പ്രാകൃതിക വികോപത്തെ എതിരോട് നമുക്ക് ബതക്കാവുന്നേരാണ്ട അപ്പൊ വിജ്ഞാന തന്ത്രജ്ഞാനക്കു മീർനച്ചിന വഞ്ചി ശക്തി ഉണ്ടത്ത അയക്ക് അപ്പേന്തലെത്തേര് പ്രകൃതി മാതേ നിക്ക് പ്രകൃതിയേ മാത പൂറായിട്ടേ പുണെ അഞ്ച പ്രകൃതി മാതേ ഇന്ന് നമ്മ ബേത്തേന്ത് നിന്ന് പത്ത് ഒന്ന് കുള്ളു നേടുന്നവരെ ഈ സമസ്യ അയക്ക് ആജി വർഷം മുട്ട ദയമൽത്തത് മനസ്സ് ബദലാവണ മൽപ്പുള്ളേ പ്രകൃതിയുടെ കൊബ്ബെര വിടില്ലേ കൊഞ്ച് അപ്പേക്ക് ഭാരി സമസ്യയുണ്ട് 4 വർഷം അതപാലെ കൊമ്പെരളിച്ചു പോന്നുണ്ട് ഏ പളം ആക്കിയറ പള്ളി ഇന്ന് തുമ്മണാണി കാര്യക്രമോട് ആർക്കേ എന്തേ എങ്ക് പോണു അൽപ്പം നെട്ടിത്തീർ ഈർന്നില്ല അൽപുടുത്ത് പോപ്പേ ദാനവിടാനുള്ള അൽപ്പുള്ളി പൺപുണമുള്ള സംഘത്തെ അത്ത സ്റ്റേജിട് ആണ്ട് ആരോഗ്യം എൻ്റെ ആലോചന വത്തുണ്ട് ദാദാ ലൂസത കൊഞ്ച് ചട്ടി പാടത് കൂടിയേ നന്ന ഓടേ ബായ്ക്കോ ബെരളോടെ പത്തൊന്ന് എതിർക്കൂടാത്തെ അഞ്ചി കൊഞ്ചി ബുണ്ട പുസ്കപ്പോ കൊഞ്ചി പോകും അഞ്ച് ആജി വർഷം മുട്ട ദയമലത്ത് ശാലക്ക് ചേർച്ചാണ്ടല മാനസിക ഒത്തട കൊറടിച്ച് ഡിപ്രഷനക്ക് പോപ്പേര് ജോക്കുലു നമ്മ ഹിരിയക്കള് പണി ആജെടുത്ത് 15 വർഷം മുട്ട മണ്ണ് തകറ മല്ല മൽപ്പുള്ളേ കമൽപ്പുള്ളി തുള്ളേ മൂളുപുറ മണ്ണ് തകറട്ട് തീത്തിയ ഏത്ത് മല്ല കോട്ടികട്ടിലെ സമ്പാദന മലത്ത് നായകള ലാസ്റ്റ് പോടെ അതിനെ മണ്ണ് തകറല്ല മണ്ണില്ല റെഡി കാസുണ്ട് പണ്ടത് ബൊള്ളി തെട്ട് പത്തൊന്ന് സുത്തിയറ പൺപുജീർ സംസ്കാരാണക മറത്തെട്ടേ പോതു കത്തിടോട്ടാൻ പെരാൻ പുണി അയ്ക്ക് മണ്ണ് തകറ മല്ല മൽപ്പുള്ളക്ക മൽപ്പുള്ള പണ്ടർത്തിന ഒഞ്ചി കൈ കറ മൽപ്പുണക ഉളായിപ്പുണ്ടതുലേ ഒഞ്ചി കൈപ്പിതായി പുണിച്ച മോക്കത കൈനൊന്നത്തെ ഉളായിതിലേ തപ്പു മൽപ്പുണക തട്ടത് തട്ടത് തപ്പുണ് സരി മൽത്തൊന്ന് ഷേപ്പ് കൊറലേ ബാലേക്ക് ആ തനക അവ കറ പൊള്ളു ഷേപ്പിട് വർപ്പുണ്ടു തുലേ എഞ്ചിന എഞ്ചിന കൽപ്പന നമ്മ കൃഷി കുടുംബത ദുംബുദ കൽപ്പന ആലോചന മൽപ്പുലേ അടുത്ത പക്ക കൗടുംബിക വ്യവസ്ഥ കൃഷി വ്യവസ്ഥ ദൂര ദൂര ദൂര അത് പ്രതി ഒഞ്ചക്കല നമ്മൾ എച്ചരിസാവടായനഞ്ചിന പരിസ്ഥിതി പത്തുണ്ട് അയക്ക് സുറൂക്ക് പത്തുന്നേ കുക്കർ കുക്കർ വിസിൽ പാടോടു ഇതേപണ്ട നമുക്ക് ധാരവായതവള് പോണമ തുമ്പ് വിസിൽ പാടുക ഏർലജ്ജാണ്
കുക്ക അറക്ക് വിസിൽ പത്തുണ്ട്, പേര് പേപ്പ് നെക്ക് വളപ്പ് നെക്ക് വിസിൽ പത്തുണ്ട്, പണ്ട പ്രത്യോഞ്ചരക്കല നമ്മൾ എച്ചരി സാവിടാൻ അഞ്ചിന പരിസ്ഥിതി പത്തുണ്ട്. കൂട് കുടുംബ പദ്ധതി ദൂരെ പോകണം. അയ്ക്ക് കലിത്തു കൊള്ളുവതക്കാകി ഏത്ത് ഫാമിലി ഇനി ഹാളാ വന്നുണ്ട് പണ്ട ബന്ധുല. ഇനി കണ്ടനി ബുടദിന് മുട്ടൊലി ബുടദിന മൊബൈൽ മുട്ടേരല്ലി, ബുടദി കണ്ടനെ മുട്ടൊലി കണ്ടനെ മൊബൈൽ മുട്ടേരവല്ലി, ജോക്കിലേക്ക് സാറകട്ടില്ലാതെ മൊബൈൽ തെത്ത് കുറളി ആണ്ട മൊബൈൽ മുട്ടേരവല്ലി. ദുമ്പ് ഇത്തന്നെ കൃഷി കുടുംബോട് ഒഞ്ചി ലാൻഡ് ഫോണു അവ നടൂട്ട് ഇത്തുണ്ട്, അവ ഏറെ എപ്പോടാ അറേ തെപ്പ് വരും പോതു. ദുമ്പ് റിങ്കാണ്ടല്ല ബാക്കി താക്കളെ തെപ്പയറും ഒഞ്ചി കാലത്തുണ്ട്. അത് ഇത്ത ഉപായജ്യം ആണ്ക്ക ഒന്നത്തെ ബദലാവണ മലത്തോണ്ടോ നമ്മ ഒഞ്ചി ഫോണു തെത്ത് പാത്തേറുണ്ട് മുഖിൻ്റെ വിഷയ ഇത്ത ഒഞ്ചി ഫോൺ വന്നിട്ട നരമണി സരിപ്പുണ്ട് ഓണ് റിങ്കാണ്ട ഒഞ്ചി സ്റ്റേർ കേസുക്ക് പോണ്ട് ഒഞ്ചി കുക്കുത മറത്തടിക്ക് പോണ്ട് ഒഞ്ചി തറ താറായ തടിക്ക് പോണ്ട് ഒഞ്ചി നെക്ക് പോണ് എഞ്ചി നന്ദ് കത്തിച്ച് കുള്ളൊന്ന് പാത്തിരുന്ന ഭാരി കമ്മി ഒഞ്ചി അഭ്യാസം അത് പോത്തുനാളെ ഈ അഭ്യാസം ഉണ്ട ബങ്ങാകെ ഈ മാർഗോട് ജോക്കിൾ ക്രിക്കറ്റ് കോപ്പ് വന്നിപ്പണക ഒഞ്ചി ബോള് പോത് ഒഞ്ചി ഇല്ലാതെ കിട്ടിക്ക് പോരുണ്ടു ഗ്ലാസ് ധരിത് തിരുത്ത് പോരുണ്ടു തിരുത്ത് പുറത്താപ്പണ്ണി യജമാനി ദൈവത്ത് കണ്ടിരിക്കും ഒടറസി മത്തെ ഇല്ലി മത്തെ ആടിതര മത്തെ ഗ്ലാസ് മത്തെ ഒടതര മത്തെ അപ്പ മത്തെ കൊടുത്താണ മത്തെ എന്ത് ജോക്കിലെ വെച്ചാണ്ട് മേര് നേരാട് മാറ മത്തെ മത്തെ എന്തായവാണ് പുണി തൂണാകാരെ അങ്ങട്ട് സാമാണ് കട്ടണ റൗൾ അഭ്യാസായി നേരെ പേസ്റ്റ് കൊടി മത്തെ ബ്രഷ് കൊടി മത്തെ വെള്ള കൊടി മത്തെ സക്കര കൊടി മത്തെ ആ മത്തെ മത്തെ മുൾ അഭ്യാസ ഐക്കെ നമ്മ ഇല്ലേ പുണക ഈ അഭ്യാസം ജാസ്തി മൽപ്പര കുറണുന്നാണ്ട ഈ പ്രകൃതിയുടെ ടച്ച് പൊടുത്തു പോകുന്നു. അയ്ക്ക് ഇനി കൃഷിക്കരല്ലാത്ത ഏത്ത് മല്ല കൃഷി ഇത്തണ്ടല്ല എന്നമക്ക് കൃഷിക്ക് ആവോടൊന്നു ഭാവന വർപ്പുജി ദേവണ്ട ജനാധിക്കുജി. അയ്ക്ക് ഈ കൃഷിത്ത വിഷയോടു തന്ത്രജ്ഞാനന നാടത് പത്തത് മാൻ പവർ തിക്കുചിണ്ടല്ല കൃഷി ഒരിപ്പാവണഞ്ച പ്രയത്നം അൽത്തണഞ്ചിന മാത കൃഷി വിജ്ഞാനിലേക്ക് നമ്മ സുരൂത്ത സൊൽമേ സന്തോട് ബന്ധുല. ഇനി മർദ്ദുപിടുപ്പണ പമ്പ് ഇപ്പാട് എഞ്ചിന കൃഷി സലകരണകൾ ഇപ്പാട് അതിനക്കള് നാടത് പത്ത് തരത്ത അക്കല് ഇടീ പ്രപഞ്ചടുതു റോക്കേട്ട് കടപ്പുണക്കളെടുത്തുള്ള ശ്രേഷ്ഠ വിജ്ഞാനില്ലു ദയപണ്ടാണ്ട റോക്കേട്ട് പോയിച്ചിട്ടുള്ളതൊന്നരജ്ജി മുൾ പോക്കേട്ട് തിഞ്ഞോടത്ത ജന ഇജ്ജി പണ്ടത് നമ്മ കൃഷിനെ പൊടിയാന്നാണ്ട എല്ലാം ചെയ്താത തിൻപുണി. അയ്ക്ക് നമ്മ ജോക്കുള്ള ദൃഷ്ടിയുടെ ഹീറോ ആവടനെ ആ യോഗി രാജകീയ പാത്തിയോജി യാന പണം തിപ്പിണി ഉളുവ യോഗി ഇത് പാത്തേറ വങ്ങാ പുണെഞ്ചാൻ പണ്ട എന്തോ ആണ്ട് തീരുമാനം വളർത്തതാണ്ട് യോഗി ഞാൻ ആ യോഗിനെ ബഗ്ഗെ പാത്തേറിനെ അത്ത് ഞാൻ കൃഷി സിരിട്ട് ആ ഉളുവ യോഗിനെ ബഗ്ഗെ പണ്ട് ചെയ്യുന്നാണ്ട എഞ്ചിന പത്തുണ്ടല്ല പ്രകൃതി നമ്മോടിത്തനഞ്ചിന ആ കണ്ടോട് പെൺപുണഞ്ചിന ആ കൃഷിക്കക്ക് ഒഞ്ചി നമ്മ രാജ്യമട്ടത കൃഷി സമ്മേളനോട് ഒഞ്ചി കണ്ണടോട് ഒഞ്ചി ഫേമസ് ആയി നഞ്ചിന ആ ഒഞ്ചി സാഹിത്യ പരിചയം വളർത്തുള്ള ബന്ധുല ചപ്പാലെടുപ്പ് സാക്കുറല്ലേ.